0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ്.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പറ മുത്തുണ്ടേ.
2: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ട്.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
4: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്നത്തെ ദിവസം കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെയും പോലെ തന്നെ ഇനി 2 മണി വരെ ഇഷ്ടംപോലെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, അനാമിക ഈ ഒരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈവിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-4-7-4-2-9-1-9-0-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. ഇന്നത്തെ കാസറ്റ് കഫെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടിയാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ 2018 എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം എന്ന സിനിമയിലെ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് തുടക്കം എന്ന സിനിമ. കാരണം നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്, യെസ്, വൺ ആൻഡ് ഒൺലി ജേക്സ് ബിജോയ്. അദ്ദേഹം കമ്പോസ് ചെയ്ത് നമ്മുടെ ചിത്രാമ്മ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് തളിരൂമലേ എന്ന പാട്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളെ ഉറക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത്രയും മനോഹരമായിട്ടാണ്, ഭയങ്കര മെൽറ്റിംഗ് ആയിട്ടുള്ള ഒരു സൂത്തിങ് ആയിട്ടുള്ള വോയിസ് ആണ് നമ്മുടെ ചിത്രാമ്മയുടെ. അല്ലേ, ചിത്രാമ്മ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫെ നമുക്ക് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.
2: മകരി

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്. എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Yasit Kaffi. Ivide ishtam pole paattu.
7: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ,
8: നമസ്കാരം.
7: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷായിട്ടിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ല.
8: പതാരക്കാരൻ പയ്യൻ അവിടെ ഉണ്ടോ?
7: ആ, ഇവിടെ ഉണ്ടല്ലോ.
8: ഒരനക്കോ ഇല്ലല്ലോ, ഈ ആഴ്ച വന്നില്ലല്ലോ ലൈവ്.
7: ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ലൈവില്.
8: ഇന്നലെ ഞങ്ങൾക്ക് ഓഫ് ആയിരുന്നല്ലോ.
7: ഓ, ഇന്നലെ ഓഫ് ആയിരുന്നല്ലേ. കർക്കിടക വാവിന്റെ ഓഫ് ആയിരുന്നു അല്ലേ.
8: റേഡിയോ അംഗൻവാടിയിലായിരുന്നു കേട്ടോ, അതുകൊണ്ടാ കേൾക്കാതെ.
7: ഓക്കെ, കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. മഴയുണ്ടോ അവിടെ?
8: മഴ ഇപ്പൊ ഇല്ല മോളെ.
7: ഇപ്പൊ ഇല്ലല്ലേ. ഇവിടെ ചെറുതായിട്ടൊന്ന് തോളുന്നുണ്ട് മഴ. ഓക്കെ, അപ്പോ പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
8: സുഖമായിട്ടിരിക്കുന്നു മോളെ.
7: ഉണർന്നിരിക്കുവാണോ എല്ലാവരും?
8: ഞാൻ ഇത് റേഡിയോ വെക്കുമ്പോഴേ ശ്രേയ എന്റെ കൂടെ നിൽക്കും, ബാക്കിയുള്ളവര് ദൂരെ മാറി നിൽക്കും.
7: ഓക്കെ,
8: ശ്രേയ ഒരു വട്ടം സംസാരിച്ചോണ്ട് ഇങ്ങനെ പിന്നെയും പിന്നെ ഒരു ദ്വരയായിട്ട് ഇങ്ങനെ കൂടെ വന്ന് നിൽക്കും.
7: കൂടെ നിൽക്കാറുണ്ട്. അടുത്തുണ്ടോ ഇപ്പോ?
8: അടുത്തുണ്ട്,
7: തുള്ളിച്ചാടുവാണ്. ഓക്കെ, ശ്രേയക്കുട്ടിയോട് അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ചേച്ചി. ഹലോ, എന്റെ പേര് അനാമിക. കേട്ടിട്ടുണ്ടോ? എന്തോ സ്ഥലം? കോട്ടയം. കോട്ടയം പാലായിലാണ് സ്ഥലം. ഹലോ, അമ്മ അച്ഛനൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കാണ് കേട്ടോ. ശ്രേയക്കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓഹോ, എത്ര പേരാ വീട്ടിലുള്ളേ? ഹലോ, ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ അല്ലേ. ഫുഡൊക്കെ കഴിച്ചോ രാവിലത്തെ?
9: കഴിച്ചു,
7: എല്ലാം കഴിച്ചു. എന്നാ കഴിച്ചു രാവിലെ? ഇലയുടെ ആണോ കഴിച്ചേ? പാലും ഉണ്ടായിരുന്നു. അംഗൻവാടിയിൽ നിന്നാണോ കഴിച്ചേ? ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ആരുണ്ടാക്കി തന്നെ ഇലയടാ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട്? ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാരോടും അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഏത് പാട്ടാ വേണ്ടേ ഇന്ന്?
9: താളവട്ടത്തിലെ
7: ഏത് പാട്ടാ?
8: അത് പറയാമോ? അറിയത്തില്ലേ?
7: അറിയത്തില്ല. ഓക്കെ, അപ്പൊ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന ഇന്ന് പാട്ട് വേണോ അല്ലേ? രണ്ടുപേരും പാടുന്നോ? ഇല്ല. ഷോ, എന്നെ നിരാശപ്പെടുത്തിയല്ലോ, സങ്കടമായി എനിക്ക്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
8: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, പിന്നെ എന്റെ അംഗൻവാടി മക്കൾക്കും
2: ഓക്കെ, അംഗൻവാടി മക്കൾക്കും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ
8: ചെയ്യാം.
2: ഓക്കെ, പറഞ്ഞേക്കാട്ടോ. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പതാരക്കാരനിരിക്കുമ്പോ ഞങ്ങളുടെ വിശേഷം ചോദിക്കാറുണ്ടോ?
8: എല്ലാരും ചോദിക്കും.
2: അയ്യോ, ശ്രീശാന്ത് ഞങ്ങളോട് പറയാറേ ഇല്ല. ഞാൻ എല്ലാ തവണയും അവനോട് പറയാറുണ്ട്, ദേ ശാന്ത ചേച്ചി അന്വേഷിച്ചായിരുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ അജയമണി ചേട്ടൻ വിളിക്കുമ്പോഴും എപ്പോഴും പറയാറുണ്ട്. സോ ഞാൻ എല്ലാ വിശേഷങ്ങളും പറയാറുണ്ട്. പക്ഷേ സമയം കിട്ടാറില്ല. ഓക്കെ, മറന്നു പോകുന്നല്ലേ, പാവം, വെറുതെ വിട്ടേക്കാല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെക്കാം. എന്തോ,
8: ഞങ്ങളുടെ നാട്ടുകാരനും പിന്നെ കൂടാതെ എന്റെ റോഡ് എന്റെ വീടിന്റെ അടുത്തുള്ള വഴി കൂടെ പോകുന്ന
2: ആളാണ്.
8: അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കുന്നു.
2: വെറുതെ വിട്ടേക്കുന്നു, തൽക്കാലം അല്ലേ.
8: തൽക്കാലം.
2: ഓക്കെ, അപ്പൊ എന്തായാലും
8: പാട്ട് ആവർത്തിച്ചാ
2: ഇനി ആവർത്തിച്ച ഒരു അടി കൊടുക്കണം.
8: അദ്ദേഹത്തിന്റെ വണ്ടി ഞങ്ങൾ തടയും.
2: ഓക്കെ, എന്റെ പൊന്നോ.
8: ലോഡിംഗ് തൊഴിലാളികൾ ഒത്തിരിയുണ്ട്, എന്റെ ചേട്ടായി അവിടെ ജോലി.
2: ഓക്കെ,
8: ഞാൻ അവിടെ തടഞ്ഞു നിർത്തും.
2: തടഞ്ഞു നിർത്തും അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ചേച്ചി പാട്ട് വെച്ച് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു എവർഗ്രീൻ മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. താളവട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള കൂട്ടിൽ നിന്നും എന്ന പാട്ടാണ്. പൂച്ചൽ ഖാദറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. രാജാമണിയാണ് മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ കാസറ്റ് കഫേ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ടും ശാന്തശേഷിയുടെ അംഗൻവാടിയിലുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം ആശ്രയ, ഇന്നെന്റെ മകൾ നിവേദയുടെ ജന്മദിനമാണ്. മോൾക്ക് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് രാഖിളിപ്പാട്ട് എന്ന സിനിമയിലെ ശാരികയെ നിന്നെ കാണാൻ എന്ന ഗാനം കേൾപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആനന്ദൻ ചേട്ടനാണ് കേട്ടോ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ആനന്ദൻ ചേട്ടന്റെ മകൾ നിവേദക്കുട്ടിക്ക് 1000 ജന്മദിന ആശംസകൾ എന്റെയും ആശ്രയ FM90 പേരിൽ അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ വളരെ മനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ മോൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആനന്ദൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് രാഖിളിപ്പാട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മയും സുജാത മോഹനും സംഗീതയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. വിദ്യാസാഗരാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090. അപ്പൊ കേൾക്കാം രാഖിളിപ്പാട്ട് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70%.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ

0: അവരല്ലേ യോഗ ആളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
0: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമ്മക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
0: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റ് ആയിരിക്കാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 04742919090, 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 95266409090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
5: നമസ്കാരം, എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ കടമാറുന്ന
4: വിഷ്ണു ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
5: വീട്ടിൽ
4: ആരൊക്കെയുണ്ട്?
5: വീട്ടിൽ ഞാനും വൈഫും പിന്നെ ചേച്ചിയുടെ പിള്ളേരും.
4: ഓക്കെ, എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാണ്. എന്തോ
5: ഒരാൾ എക്സാം കഴിഞ്ഞിട്ട് എന്തോ നേരത്തിലേക്ക് ഉച്ചവരെ കാണത്തില്ലായിരിക്കും.
4: ഓക്കെ, എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോ?
5: വീട്ടിലേക്ക്
4: എത്തിയതേ ഉള്ളൂ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട്? ഹലോ
6: ഹലോ
4: ഹലോ, ആരാ സംസാരിക്കുന്നേ? പേരെന്താ? പേരെന്തായിരുന്നു? ശ്രീനന്ദ. ശിവനന്ദ. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതിന്റെ എക്സാം ആയിരുന്നു ഇന്ന്?
6: ഇന്ന് മലയാളം.
4: മലയാളമായിരുന്നു. അപ്പൊ അത്യാവശ്യം എളുപ്പമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? സുറ സിനിമയിലെ ഏത് പാട്ടാ? സിറകടിക്കും നിലവിയുന്ന പാട്ടാണോ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഇന്ന് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചൂസ് ചെയ്തത്?
5: എന്തുകൊണ്ടാണ്? എനിക്ക് പണ്ട് മുതലേ ഈ തമന്നേന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടം.
4: തമന്നേനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, തമന്നയുടെ ഒരു കട്ട ഫാനാണെന്ന് തോന്നല്ലോ. ഓക്കെ, അപ്പോ ഇന്ന് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ വിളിച്ചിട്ടുണ്ടായിരുന്നത് വിഷ്ണു ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് സുറ എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക്കും ഹൃദയും ചേർന്ന് പാടിയിട്ടുള്ള സിറകടിക്കും നിലവേ എന്ന സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. മണി ശർമ്മയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ടിന് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക ചേച്ചി, എനിക്ക് ക്ലാസ് മേറ്റ്സ് എന്ന സിനിമയിലെ എന്റെ കൽപ്പിലെ എന്ന പാട്ട് വെക്കാമോ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കീർത്തനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. കീർത്തനയ്ക്ക് എന്തായാലും ഈ ഒരു പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ് മേറ്റ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. അലക്സ് പോൾ ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരക്കിപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി.
1: തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനന ധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർ ഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാൻമന്ത്രി ആവാസ് യോജന 2nd ഘട്ടം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കുനീക്കത്തിന് ഈ മാസം 18th തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അതിതീവ്രമഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ പ്രതിപക്ഷം ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനന ധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ ഖനന മേഖലയെ കൂടുതൽ കാര്യക്ഷമവും നിക്ഷേപ സൌഹൃദവുമാക്കുക, നിർണായക ധാതുക്കളുടെ ആവശ്യകത തടസ്സമില്ലാതെ പൂർത്തിയാക്കുക എന്നിവ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു.
2: മിനറൽ കാ റേറ്റ്സ് ദേശ്ഭർമേ ഏക് സ്ഥിതി ഹോ.
1: 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്കാണ് പുരസ്കാരം. മോഹിനിയാട്ടം അധ്യാപിക ഗിരിജ ചന്ദ്രനും കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഹർ ഘർ തിരംഗയുടെ ഭാഗമായി തിരംഗയാത്രകളും പുരോഗമിക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷം അടുത്തതോടെ കേരളത്തിലെ ഖാദി വിൽപ്പനശാലകളിലും പോസ്റ്റ് ഓഫീസുകളിലും ദേശീയ പതാക വാങ്ങാനായി നിരവധി പേരാണ് എത്തുന്നത്. ന്യൂഡൽഹിയിലെ സഫ്തർജംഗ് വിമാനത്താവളത്തിൽ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി തിരംഗയാത്ര കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രചാരണത്തിന് ലഭിക്കുന്ന പൊതുജന പങ്കാളിത്തത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയതലത്തിൽ സംഘടിപ്പിച്ച വന്ദേമാതരം പ്രചാരണത്തിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങൾ നേടി ജമ്മുകാശ്മീരിന് ചരിത്ര നേട്ടം സമ്മാനിച്ച് പൂഞ്ച്, രാംബൻ ജില്ലകൾ. മികച്ച പങ്കാളിത്തം, കൃത്യമായ ഏകോപനം എന്നിവ മുൻനിർത്തി കൈവരിച്ച ഈ നേട്ടത്തിൽ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആദരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്ന് ഉണ്ടാകും. പഞ്ചാബിലും ജാർഖണ്ഡിലും വിദ്യാർത്ഥികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് BJP. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ഉയർന്നുവരുന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളമുണ്ടാക്കുന്നതെന്ന് BJP വക്താവ് സുധാൻശു ത്രിവേദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ലൈബീരിയൻ വിദേശകാര്യമന്ത്രി സാറ ബെയ്സോലോ ന്യാൻറ്റി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ എത്തി. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അവർ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ലൈബീരിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയം.
0: അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാകുന്നതിലേക്കുള്ള ആദ്യത്തെ പ്രധാന ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. PMAY പദ്ധതി നഗരം 2.0 നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി അറിയിച്ചു.
3: മുണ്ടകൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം

0: അനുവദിക്കുന്നതിന് ആവശ്യമായ അധിക ഫണ്ട് അനുവദിക്കാനും ഉള്ള തീരുമാനം എന്നെടുത്തിട്ടുണ്ട്. നേരത്തെ വന്നിരുന്നൊരു നിർദ്ദേശമാണ് ഏകദേശം 5 കോടി രൂപയിലധികം കൊടുത്ത് എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്.
1: മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമബംഗാളിലും ഒഡീഷയിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. ഛത്തീസ്ഗഡിലെ വിവിധ പ്രദേശങ്ങളിൽ നാളെ വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള അടിയന്തര നടപടികളിൽ സർക്കാരിന് പിന്തുണ നൽകുന്നതിനായാണ് തീരുമാനം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഭൂകമ്പത്തിൽ 265 പേർ മരിക്കുകയും 3494 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 496 പേരെ കാണാതായിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവയ്ക്കൽ നടന്നത് 1954. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മറ്റന്നാൾ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കൂടുതൽ ആരാധകരെ എത്തിക്കുന്നതിന് പ്രവേശനം സൌജന്യമാക്കിയിരിക്കുകയാണ്. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം മത്സരം ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ഇന്ത്യ അഫ്ഗാൻ T20 പരമ്പര അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് സ്ഥിരീകരിച്ച് BCCI. അടുത്ത മാസം 13 മുതൽ 17 വരെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരിക്കും 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടം. സെൻസെക്സ് 68 പോയിന്റ് ഇടിഞ്ഞ് 77,898 നിഫ്റ്റി 66 പോയിന്റ് താഴ്ന്ന് 24,371 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 113,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില. സബർമതി ജമ്മുതാവി എക്സ്പ്രസ് ഖത്തർ വരെ നീട്ടുന്നതിന് റെയിൽവേ ബോർഡ് അനുമതി നൽകി. ജമ്മു വഴി സർവീസ് നടത്തുകയും ഉധംപൂരിലെ ഷഹീദ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ സ്റ്റേഷൻ വഴി ഖത്തറയിലെ ശ്രീ മാതാ വൈഷ്ണോദേവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും. നിലവിൽ ജമ്മു താവിയിൽ ഇറങ്ങി ഖത്തറയിലേക്ക് പോകാൻ ബസ്സും മറ്റു വാഹനങ്ങളും ആശ്രയിക്കുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ തീരുമാനം ഏറെ പ്രയോജനകരമായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന 2ാം ഘട്ടം നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കുനീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകും.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ, ഞാൻ രാജി പനവേലി കണ്ണങ്കോട് നിന്നും ആശ്രയ ടീമിലെ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണേ. ഇന്നെനിക്ക് ഗാനഗന്ധർവൻ യേശുദാസ് സാറിന്റെ കേൾക്കാൻ കൊതിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ട് തന്നെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രയ എഫ് എം, ഞാൻ ഹന്ന. എനിക്ക് അംശം സോങ് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഹന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഹന്നയ്ക്ക് വേണ്ടിയിട്ട് അംശം എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപയും സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറി സ്പോർട് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറി സ്പോർട്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
3: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
2: ദിയ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
3: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മീനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
3: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീനൂർ ജംഗ്ഷൻ.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദിത്യനാണ്. ഹേ പ്ലീസ് പ്ലേ കല്യാണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദിത്യൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ശ്രേയാ ഘോഷാല് പാടിയിട്ടുള്ള കല്യാണിയുടെ പുതിയ വേർഷനാണ് ആദിത്യന് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ആദിത്യന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ, ഹായ് അനാമിക, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? ഗപ്പി എന്ന മൂവിയിലെ അതിരലിയും എന്ന് തുടങ്ങുന്ന സോങ്. എൻ്റെ പേര് ശശികല, കൊട്ടാരക്കര എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ഗപ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിജയ് യേശുദാസും ലതികയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. റഫീഖ് അഹമ്മദാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. വിഷ്ണു വിജയാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474291909. 0474-2919-0090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02.
7: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അറിവില്ലേ? നമ്മുടെ ഓടനാവട്ടം ഹാർട്ട് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മുൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. ഹാർട്ട് സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓടനാവട്ടം. ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്ട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: യാസിഡ് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
3: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനോമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?

0: சுகமாய் வரும். ஆனால் சிங்கம் பனியை லேட்டாய் வந்தாரு தாய்ப்பால் வரும். புரிஞ்சுதா?
1: புரிஞ்சுது. ஓகே, அப்போ அஜிமணி சேட்டா இப்போ ஃபுல் ஆன் ஃபுல் பவர் ஆனோ?
0: ஓகே
1: ஓகே ആണ്, செட் ആണ്.
0: ഞാൻ വിചാരിച്ച അനാമിക ഈ ബുധനാഴ്ച കർക്കിടകത്തിന് കാണുമെന്ന്.
1: അല്ലല്ല, ഞാൻ വ്യാഴാഴ്ച ദിവസങ്ങളിലല്ലേ.
0: ഞാൻ അനാമികയെ തിരക്കും കേട്ടോ.
1: എന്നോട് ആരും പറയാറില്ലെന്നേ, എനിക്കതാണ് സങ്കടം.
0: ശ്രീശാന്തിന്റെ അതായത് ബുധനാഴ്ച ഞാൻ ശ്രീശാന്തിന്റെ അടുത്ത് തിരക്കി. വ്യാഴാഴ്ച
1: ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്നലെ ബുധനാഴ്ച.
0: ബുധനാഴ്ച ശ്രീശാന്തിന്റെ അടുത്ത്, ചൊവ്വാഴ്ച സുൽത്താനയടുത്ത് പ്രത്യേകം തിരക്കി. അപ്പൊ ഇതേപോലൊക്കെ ആയിരിക്കും ഓരോരുത്തരെ തിരക്കി എന്ന് പറയുമ്പം അന്നേരം ലൈവിൽ കിടന്ന് തിരക്കാന്നൊക്കെ പറയുന്നേ അല്ലാതെ തിരക്കത്തൊന്നുമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി.
1: ആക്ച്വലി മറന്നു പോകുന്നതായിരിക്കും.
0: മറന്നൊന്നും പോകുന്നതല്ല, അങ്ങനെ മറക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ അടുത്ത് പാട്ട് ചോദിക്കുന്ന പാട്ടല്ല ഞങ്ങൾക്ക് തരുന്നതെന്ന് ലൈവിൽ വന്ന് പറയല്ലേ. എന്നാണല്ലോ അവർ അവിടെ പറയുന്നേ?
1: അയ്യോ അങ്ങനെയൊന്നും ഇല്ല.
0: അങ്ങനെ ഉണ്ട്, എനിക്ക് ഒരു വട്ടമല്ല പലവട്ടവും പറ്റിയിട്ടുണ്ടോ. ശ്രീശാന്തിന്റെ അടുത്ത്, സുൽത്താനയടുത്ത് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പിന്നെ പറയാത്തേ ലൈവി.
1: ഓക്കേ ഓക്കേ, അതെന്തെങ്കിലും ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ.
0: ടെക്നിക്കൽ മിസ്റ്റേക്ക് ഒന്നും അല്ല നാവിക, നിങ്ങളുടെ പ്രൊഡ്യൂസറൊക്കെ കേൾക്കുമെന്നൊക്കെ അവിടെ പറയുന്നേ.
1: ഓക്കേ,
0: അപ്പൊ കാരണം വെച്ചാൽ ഇപ്പൊ പാട്ട് ചോദിക്കുന്നവർ അവർ ഇഷ്ടമായ പാട്ടുകളാണ് ചോദിക്കുന്നേ.
1: അതെ അതെ, അങ്ങനെയാണല്ലോ വെച്ചു കൊടുക്കാറുള്ളത്.
0: എന്നിട്ട് പറയുമ്പം അതില്ല, മറ്റേ പാട്ട് അതും ഇല്ല, വേറെ പാട്ട് അതും ഇല്ല, വേറെ പാട്ട് ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് ലൈവിൽ വരുമ്പോ അവരവിടെ പറയുന്നു.
1: ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ചേച്ചി, ഞാൻ സാന്ദ്ര. എൻ്റെ അച്ഛന് വേണ്ടി പ്രമദവനം വീണ്ടും എന്ന സോങ് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് സാന്ദ്ര മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സാന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ സാന്ദ്രയുടെ അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ അനാമിക ചേച്ചി, എനിക്ക് ദോസ്ത് എന്ന മൂവിയിലെ തത്തമ്മ പേര് എന്ന സോങ് ഇട്ട് തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് റിൻസിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും റിൻസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadans Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vivahaghoshangalkku Kottarakkarayile ettavum valiya JC Diamond Convention Center ningale swagatham cheyyunnu. Vishalamaya car parking, ativishalamaya AC hallukalum orukki. JC Diamond Convention Center, Karikkam, Kottarakkara.
3: Nexa owners-inu oru good news. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: You are listening to Ashraya FM 90, Nadinuppam.
1: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയം വരക്കിപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
7: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് എം ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
10: പാട്ടിൽ
9: കേൾക്കാം ഓഗസ്റ്റ് 17 വൈകിട്ട് 7 മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
11: ഹലോ, ഞാൻ MJ ചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയെന്ന ഓണാശംസകൾ.
9: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം.

യെസ്, എങ്ങനെ പ്രണയം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ചേച്ചി, എൻ്റെ നെയിം കാർത്തികേയൻ, പ്ലേസ് പുത്തൂർ. ഉണരുമി ഗാനം സോങ് ഇടാവോ? മൂവി നെയിം അറിയില്ല, പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാർത്തികേയൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാർത്തികേയൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 3-ാം പക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി ജി വേണുഗോപാൽ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് കാർത്തികേയന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ സുൽത്താന ഓൺ ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ കാസറ്റ് കഫേലോട് ഒരുപാട് പാട്ടുകളും കാര്യങ്ങളും ചോദിച്ചിട്ട് ഇപ്പൊ ഇതാ കുറെ ഇൻഫർമേഷനും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ലൗഡ് സ്പീക്കറിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിക്കാനാണെങ്കിൽ ഇന്ന് ഓഗസ്റ്റ് 13 വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ ആണല്ലേ. മരണം എന്ന പരമമായ സത്യത്തിന് മുന്നിൽ നമ്മൾ മനുഷ്യർ എത്ര മാത്രം നിസ്സഹായരാണെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് അല്ലെ. എന്നാൽ ആ മരണത്തിന് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത കാലത്തെ അതിജീവിക്കുന്ന ഒരു വലിയ സ്നേഹമുണ്ട്, അതാണ് അവയവദാനം. സാധാരണയായി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ ശരീരം മണ്ണിലേക്കോ അഗ്നിയിലേക്കോ ആണ് നൽകപ്പെടുന്നത്. അവിടെ അത് വെറുതെ അലിഞ്ഞില്ലാതാകുകയോ ചാരമായി മാറുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന് പകരം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഇല്ലാതാകുമ്പോഴും നമ്മുടെ കണ്ണുകളിലൂടെ മറ്റൊരാൾ ഈ മനോഹരമായ ലോകം കാണുന്നതും നമ്മുടെ ജീവന്റെ തുടിപ്പ് അയഹൃദയം മറ്റൊരാളുടെ നെഞ്ചിൽ വീണ്ടും ഇടിക്കുന്നു. ഇതൊരു വലിയ അത്ഭുതമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതെ, തികച്ചും സത്യമായ ഒരു കാര്യമാണിത്. ഒരാൾക്ക് തന്നെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ 8 പേർക്ക് വരെ പുതുജീവൻ നൽകാൻ സാധിക്കും. ഹൃദയം, കരൾ, വൃക്കകൾ, ശ്വാസകോശം, കണ്ണുകൾ തുടങ്ങി ഒട്ടേറെ അവയവങ്ങൾ മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ ഉപകരിക്കുന്നുണ്ട്. വർഷങ്ങളായി ആശുപത്രി കിടക്കകളിൽ പ്രതീക്ഷയറ്റ് കിടക്കുന്ന അനേകം രോഗികൾക്ക് ഈ ഒരു തീരുമാനം ദൈവത്തിന്റെ വരദാനമായാണ് ലഭിക്കുന്നത്. വെറുതെ മണ്ണിൽ അലിഞ്ഞില്ലാതാകുന്നതിന് പകരം മറ്റൊരു മനുഷ്യനിലൂടെ ഈ ഭൂമിയിൽ വീണ്ടും ജീവിക്കാൻ കഴിയുക എന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ പുണ്യമായിട്ട് തന്നെ കരുതുക. ഈ ഒരു വലിയ തിരിച്ചറിവ് സമൂഹത്തിലെ ഓരോ വ്യക്തികളിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ അവയവദാന ദിനം ആചരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും ഭയവും മാറ്റിവെച്ച് അവയവദാനത്തിന്റെ മഹത്വം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം ഒരിക്കലും തീരാത്ത സങ്കടങ്ങളിൽ ഇങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുന്ന വലിയൊരു ആശ്വാസമായി മാറിയേക്കാം അല്ലെ. അപ്പോൾ ഈ ഒരു പുണ്യ പ്രവൃത്തി ദിനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ലൗഡ് സ്പീക്കറിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on Loudspeaker with me, RJ Sultana. അവയവദാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ആദ്യം ഓടിയെത്തുന്ന ചില പേടികളും സംശയങ്ങളും ഉണ്ട്. ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പലപ്പോഴും നമ്മെ ഇതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട് അല്ലെ? അവയവങ്ങൾ എടുത്താൽ പിന്നെ ആ ശരീരം വികൃതമായിരിക്കില്ലേ എന്നൊരു വലിയ സംശയം പലർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒന്ന് കാണാനോ മരണാനന്തര ചടങ്ങുകൾ ഭംഗിയായി നടത്താനോ കഴിയില്ല എന്ന് ചിലരെങ്കിലും ഭയപ്പെടുന്നുണ്ട്. എന്നാൽ സത്യമതല്ല, വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് ഡോക്ടേഴ്സ് ഈ പ്രക്രിയ ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് സാധാരണ ഒരു സർജറി ചെയ്യുന്നത് പോലെ മാത്രമാണ് അവർ അവയവങ്ങൾ പുറത്തെടുക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിവുകൾ കൃത്യമായി തുന്നിച്ചേർത്ത് യാതൊരുവിധ വൈരൂപ്യവും ഇല്ലാതെയാണ് ബന്ധുക്കൾക്ക് ശരീരം തിരികെ കൈമാറുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ ശരീരം വികൃതമാക്കുന്ന ഒരു കാര്യവും അതിൽ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ പ്രായം കൂടിയവർക്കും എന്തെങ്കിലും അസുഖം ഉള്ളവർക്കും അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിയില്ല എന്നൊരു തെറ്റിദ്ധാരണയും നമുക്കിടയിലുണ്ട്. എന്നാൽ അവിടെ പ്രായമല്ല, മറിച്ച് ആ സമയത്തെ നിങ്ങളുടെ ഓരോ അവയവങ്ങളുടെയും ആരോഗ്യമാണ് ഡോക്ടേഴ്സ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. ഒരാൾക്ക് പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഉണ്ടെങ്കിൽ പോലും അയാളുടെ മറ്റ് ആരോഗ്യകരമായ അവയവങ്ങൾ ദാനം ചെയ്യാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രായമായി അല്ലെങ്കിൽ അസുഖമുണ്ട്, ഇനി ഇതിനൊന്നും കഴിയില്ല എന്ന് മുൻകൂട്ടി ചിന്തിച്ച് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനു പുറമെ നമ്മൾ അവയവദാനത്തിന് സമ്മതം നൽകിയാൽ അത്യാഹിത വിഭാഗത്തിൽ എത്തുമ്പോൾ ഡോക്ടേഴ്സ് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കില്ല എന്നൊരു ഭയം ചിലർക്കെങ്കിലും ഉണ്ട്. എന്നാൽ ഓർക്കുക, ഡോക്ടേഴ്സിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് വില കൊടുത്തും നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമാണ്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് വിദഗ്ധരായ ഡോക്ടേഴ്സ് ഉറപ്പാക്കിയാൽ മാത്രമേ അവയവദാനത്തെ കുറിച്ച് അവർ ചിന്തിക്കുക പോലും ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാലും നമ്മുടെ ഒരു നല്ല തീരുമാനത്തിലൂടെ നിരവധി പേർക്ക് പുതുജീവൻ ലഭിക്കുമെന്നത് എത്ര മനോഹരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനമില്ലാത്ത തെറ്റിദ്ധാരണകളുടെയും അനാവശ്യ ഭയങ്ങളുടെയും ഇരുട്ടിൽ നിന്ന് മാറി യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നാം ഓരോരുത്തരും നടന്നെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം Once again, we are back on Loudspeaker with me, RJ Sultana. അവയവദാനം എന്ന് കേൾക്കുമ്പോൾ അത് മരണശേഷം മാത്രം നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മളിൽ പലരും കരുതുന്നത്. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഇതിൽ പ്രധാനമായും രണ്ട് രീതികളുണ്ട്. നമ്മൾ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് മറ്റൊരാൾക്കായി അവയവങ്ങൾ ദാനം ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ രണ്ട് വൃക്കകളാണുള്ളത്. അതിൽ ഒരെണ്ണം മറ്റൊരാൾക്ക് കൊടുത്താലും യാതൊരു കുഴപ്പവും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് തുടർന്ന് ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കരളിന്റെ ഒരു ചെറിയ ഭാഗവും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രിയപ്പെട്ടവർക്കായി പകുത്തു നൽകാം. ഇങ്ങനെ സ്വന്തം ജീവന്റെ പാതി പകുത്തു നൽകി പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന എത്രയോ അമ്മമാരും അച്ഛന്മാരും നമുക്ക് ചുറ്റുമുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളും ഇങ്ങനെ അവയവങ്ങൾ നൽകുന്ന സ്നേഹത്തിന്റെ കഥകൾ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ വായിക്കാറില്ലേ. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് മരണാനന്തര അവയവദാനം. അപകടങ്ങളിലോ മറ്റോ പെട്ട് ഒരാൾക്ക് മസ്തിഷ്ക മരണം അഥവാ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് ഡോക്ടേഴ്സ് ഉറപ്പിക്കുന്ന അവസ്ഥയാണിത്. ആ വ്യക്തി ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരില്ല എന്ന് ഉറപ്പുള്ള ആ ഒരു ടൈമിൽ ബന്ധുക്കൾ എടുക്കുന്ന വലിയൊരു തീരുമാനമാണിത്. ആ വ്യക്തിയുടെ ഹൃദയം, ശ്വാസകോശം, കണ്ണ്, പാൻക്രിയാസ് തുടങ്ങിയ ഒട്ടുമിക്ക അവയവങ്ങളും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ അപ്പോൾ സാധിക്കും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാത്രമാണ് ജീവൻ പകുത്തു നൽകുന്നത്. എന്നാൽ മരണശേഷം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, യാതൊരു മുൻപരിചയവുമില്ലാത്ത കുറെ മനുഷ്യർക്കാണ് നമ്മൾ ജീവൻ നൽകുന്നത്. എവിടെയോ ഇരുന്ന് സങ്കടപ്പെടുന്ന കുറെ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒരു കാവൽ മാലാഖിയായി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. മരണത്തിന്റെ വാതിൽക്കളിൽ നിൽക്കുമ്പോഴും മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം വീശാൻ കഴിയുന്ന ഈ വലിയ പുണ്യ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് എം ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
9: പാട്ടിൽ
8: കേൾക്കാം ഓഗസ്റ്റ് 17 വൈകിട്ട് 7 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
10: ഹലോ, ഞാൻ MJ ചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയുന്ന ഓണാശംസകൾ.
8: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ സുൽത്താന. അവയവദാനത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാരായ നമുക്കിടയിൽ എപ്പോഴും ഉണ്ടാകുന്ന വലിയൊരു സംശയമാണ് കോമയും ബ്രെയിൻ ഡെത്തും തമ്മിലുള്ള ഡിഫറൻസ്. മെഡിക്കൽ സയൻസിനെ കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ട് പലർക്കും ഇത് രണ്ടും ഒന്നാണെന്ന് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വർഷങ്ങളോളം കോമയിൽ കിടന്നയാൾ പെട്ടെന്നൊരു ദിവസം അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. സത്യത്തിൽ കോമ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് വളരെ ഗാഢമായ ഒരു ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണത്. അവിടെ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിട്ടില്ല, അതിൽ ഇപ്പോഴും ജീവന്റെ തുടിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ചികിത്സ നൽകിയാൽ എന്നെങ്കിലും ഒരിക്കൽ അവർക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും എന്ന് കുടുംബത്തിന് തീർച്ചയായും പ്രതീക്ഷിക്കാം. എന്നാൽ മസ്തിഷ്ക മരണം അഥവാ ബ്രെയിൻ ഡെത്ത് എന്നത് ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്നാണ്. അപകടങ്ങളിലോ മറ്റോ പെട്ട് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയാണിത്. അതോടെ മസ്തിഷ്കത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്നേക്കുമായി അവസാനിക്കുന്നു. ആ വ്യക്തി പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന സങ്കടകരമായ സത്യമാണ് ഇത് കാണിക്കുന്നത്. ആശുപത്രിയിൽ അവരെ കാണുമ്പോൾ നെഞ്ചടിക്കുന്നതും ശ്വാസമെടുക്കുന്നതും ഒക്കെ കണ്ട് അവർക്ക് ജീവനുണ്ടെന്ന് നമ്മൾ കരുതിയേക്കാം. എന്നാൽ വെന്റിലേറ്റർ എന്ന മെഷീന്റെ സഹായത്തോടെ മാത്രമാണ് ആ ശരീരത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ആ ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ സഹായം മാറ്റിയാൽ ആ നിമിഷം തന്നെ ആ ശരീരത്തിന്റെ എല്ലാ അനക്കങ്ങളും നിലയ്ക്കും. ഈ ഒരു അവസ്ഥയിലാണ് ഡോക്ടേഴ്സിന്റെ വലിയൊരു വിദഗ്ധ സംഘം അവിടെ എത്തുകയും പലതവണ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നത്. വളരെ കൃത്യമായ ടെസ്റ്റുകളിലൂടെ ആ വ്യക്തിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് അവർ ആദ്യം സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം മാത്രമേ ആ കുടുംബത്തോട് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി മറ്റാർക്കെങ്കിലും പുതുജീവൻ നൽകാനായുള്ള അവയവദാനത്തിന്റെ സാധ്യതകളെ കുറിച്ച് ഡോക്ടേഴ്സ് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയുവാനുള്ളത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. നെക്സാ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, we are back on Loudspeaker with me, RJ Sultana. അവയവദാനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉയർന്നേക്കാം അല്ലെ. ഇതൊക്കെ പണക്കാർക്കും വലിയ സ്വാധീനമുള്ളവർക്കും മാത്രം കിട്ടുന്ന കാര്യങ്ങളാണല്ലോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കാറുണ്ടാകും. ഇതിന് പിന്നിൽ എന്തെങ്കിലും വലിയ തട്ടിപ്പുകളോ തിരിമറികളോ നടക്കുമോ എന്നൊരു പേടിയും സാധാരണക്കാരായ പലർക്കുമുണ്ട്. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവയവദാനത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു പേടിയും വേണ്ട എന്ന് വളരെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. നിങ്ങളുടെ ഈ സംശയങ്ങൾക്കും പേടികൾക്കുമുള്ള ഒരേ ഒരു ഉത്തരമാണ് കേരള സർക്കാരിന്റെ മൃതസഞ്ജീവനി എന്ന പദ്ധതി. ഇതിനെ കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. തികച്ചും സുതാര്യമായി വളരെ കൃത്യമായ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇതിലൂടെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഇവിടെ പണത്തിനോ പ്രശസ്തിക്കോ യാതൊരുവിധ സ്ഥാനവുമില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യം. ഒരു രോഗി എന്ന് ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്തു അവരുടെ നിലവിലെ ആരോഗ്യനില എത്രത്തോളം ഗുരുതരമാണ് എന്നൊക്കെയാണ് ഇതിൽ ആദ്യം നോക്കുന്നത്. അതോടൊപ്പം ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ചേരുന്നുണ്ടോ എന്ന് തുടങ്ങി വളരെ കൃത്യമായ മെഡിക്കൽ മാനദണ്ഡങ്ങൾ വെച്ചാണ് ഇവിടെ അവയവങ്ങൾ ഓരോരുത്തർക്കും നൽകുന്നത്. അവിടെ പണക്കാരനോ പാവപ്പെട്ടവനോ ഉള്ള യാതൊരുവിധ വ്യത്യാസവും ഈ സർക്കാർ സംവിധാനത്തിലില്ല. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ആർക്കും ഇതിലൊരു തിരിമറിയും നടത്താനും കഴിയില്ല. ഓരോ ജീവനും ഒരുപോലെ വിലപ്പെട്ടതാണെന്ന വലിയ തിരിച്ചറിവാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ആശങ്കകളുമില്ലാതെ പൂർണ്ണ ധൈര്യത്തോടെ നമുക്ക് ഈ പദ്ധതിയെ വിശ്വസിക്കാൻ സാധിക്കും. ഒരു തരി പോലും സംശയമില്ലാതെ തന്നെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഈ മഹത്തായ ഉദ്യമത്തിന്റെ ഭാഗമാകാൻ നാം ഓരോരുത്തർക്കും കഴിയണം. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു നല്ല തീരുമാനം നാളെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിച്ചേക്കാം എന്ന് എപ്പോഴും ഓർക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയുവാനുള്ളത്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on loudspeaker with me, RJ Sultana. ഹൃദയവും കരളും കിഡ്നിയും ഒക്കെ ദാനം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളിൽ പലരും ധാരാളം കേട്ടിട്ടുണ്ടാവും. എന്നാൽ ശരീരത്തിലെ ഈ പ്രധാന അവയവങ്ങൾ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ കലകൾ അഥവാ ടിഷ്യൂസ് കൂടി ദാനം ചെയ്യാം എന്ന കാര്യം നമ്മളിൽ എത്ര പേർക്കറിയാം? കേൾക്കുമ്പോൾ അതിശയമായിട്ടൊക്കെ തോന്നിയേക്കാം, എങ്കിലും അതാണ് സത്യം. നമ്മുടെ കണ്ണുകൾ, തൊലി, അസ്ഥികൾ, ഹൃദയത്തിന്റെ വാൽവുകൾ തുടങ്ങിയവയെല്ലാം മരണശേഷം നമുക്ക് മറ്റൊരാൾക്കായി ദാനം ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വലിയ അപകടങ്ങൾ പറ്റി മസ്തിഷ്ക മരണം അഥവാ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ മാത്രമേ ഹൃദയവും കരളും ഉൾപ്പെടുന്ന മറ്റ് അവയവങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ കണ്ണുകളുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ. പ്രായമായി, വാർദ്ധക്യം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നോ വീട്ടിൽ വെച്ച് സ്വാഭാവിക മരണം സംഭവിച്ചാൽ പോലും നമുക്ക് കണ്ണുകൾ ദാനം ചെയ്യാൻ കഴിയും. ഇതിനായി നമ്മൾ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും സഹിക്കേണ്ടതില്ല. മരണം സംഭവിച്ച് ഏകദേശം 6 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള ഏതെങ്കിലും ഐ ബാങ്കിൽ വിവരം അറിയിച്ചാൽ മാത്രം മതിയാകും. അവർ എത്രയും വേഗം നമ്മുടെ വീട്ടിൽ വന്ന് വളരെ ആദരവോടെ ആ പ്രക്രിയ ചെയ്യും. ആരും അറിയാതെ, ഒരു തുള്ളി ചോര പോലും പൊടിയാതെ, വളരെ സുരക്ഷിതമായാണ് അവർ കണ്ണിലെ കോർണിയ മാത്രം എടുത്തുകൊണ്ടു പോകുന്നത്. ഈ സമയത്ത് മുഖത്ത് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളോ വിരൂപതയോ ഉണ്ടാകുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കണം. അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരൊറ്റ കോർണിയയിലൂടെ രണ്ടു പേർക്കാണ് ഈ മനോഹരമായ ലോകം കാണാൻ വീണ്ടും ഭാഗ്യം ലഭിക്കുന്നത്. കാഴ്ചയില്ലാതെ ഇരുട്ടിൽ ജീവിക്കുന്ന അവർക്ക് വെളിച്ചം നൽകാൻ കഴിയുന്നത് എത്ര വലിയൊരു പുണ്യമാണല്ലേ. അതുകൊണ്ട് അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ വിടവാങ്ങുമ്പോൾ അവരുടെ കണ്ണുകളെങ്കിലും ദാനം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയുവാനുള്ളത്. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: സമ്പൂർണ വസ്ത്രാലയം ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ വസ്ത്രാലയം, കൊട്ടാരക്കര. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് എം ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
2: പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ.
1: കേൾക്കാം 17 August വൈകിട്ട് 7 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
3: ഹലോ, ഞാൻ എം ജയചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയെന്ന ഓണാശംസകൾ.
1: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Yes, we are back on Loudspeaker with me, RJ Sultana. നമ്മൾ അവയവദാനത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ട് കേട്ട് വരുന്നത് അല്ലേ. എന്നാൽ അവയവദാനം ചെയ്ത ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കേൾക്കാം ലൗഡ് സ്പീക്കറിലൂടെ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം അവയവം മറ്റൊരാൾക്കായി പകുത്തു നൽകുന്നവർ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ മാലാഖമാരാണ് അല്ലെ. എന്നാൽ ഇത്തരത്തിൽ അവയവദാനം ചെയ്ത ഒരു വ്യക്തി അവരുടെ സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിലും ചില പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞുള്ള ആദ്യത്തെ കുറച്ചു മാസങ്ങളാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പരിചരണം അഥവാ എക്സ്ട്രാ കെയർ ആവശ്യമുള്ള ടൈം. ഈ സമയത്ത് പൂർണമായ വിശ്രമം ശരീരത്തിന് തീർച്ചയായും അത്യാവശ്യമാണ്. ഭാരമുള്ള സാധനങ്ങൾ എടുക്കുന്നതും കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നതും കുറഞ്ഞത് ഒരു 6 മാസത്തേക്കെങ്കിലും പൂർണമായും ഒഴിവാക്കണം. ഭക്ഷണ കാര്യത്തിലാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത്. വൃക്കയോ കരളോ ദാനം ചെയ്തവർ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കൃത്യമായ ഒരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കാനും ഉപ്പും മധുരവും കൊഴുപ്പും പരമാവധി കുറയ്ക്കാനും ശീലിക്കണം. അതുപോലെ തന്നെ ദിവസവും ആവശ്യത്തിന് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം എപ്പോഴും നിലനിർത്തേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മദ്യപാനം, പുകവലി പോലെയുള്ള ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്നേക്കുമായി ഉപേക്ഷിക്കുകയും വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മരുന്നുകളുടെ ഉപയോഗമാണ്. ചെറിയ പനിയോ തലവേദനയോ വന്നാൽ പോലും ഡോക്ടറോട് ചോദിക്കാതെ സ്വന്തമായി വേദന സംഹാരികൾ വാങ്ങിക്കഴിക്കാൻ പാടില്ല. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ കഴിക്കുന്നത് അവശേഷിക്കുന്ന വൃക്കയുടെയോ കരളിന്റെയോ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചേക്കാം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൃത്യമായ ഇടവേളകളിൽ ആശുപത്രിയിൽ പോയി ചെക്കപ്പുകൾ നടത്താനും രക്തപരിശോധനകൾ ചെയ്യാനും യാതൊരു കാരണവശാലും നിങ്ങൾ മടി കാണിക്കരുത്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറവുള്ള സമയമായതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കാനും ചെറിയ അണുബാധകൾ പോലും വരാതെ നോക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പനിയോ മറ്റ് അസുഖങ്ങളോ വരുമ്പോഴാണ് തീർച്ചയായും കുറച്ചുകൂടി എക്സ്ട്രാ കെയർ ഇവർക്ക് നൽകേണ്ടത്. ശാരീരികമായ ആരോഗ്യം പോലെ തന്നെ മാനസികമായ വലിയ സന്തോഷവും ഇവർക്ക് എപ്പോഴും ആവശ്യമാണ്. കുടുംബാംഗങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് ഇവരെ ഏറ്റവും പെട്ടെന്ന് പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. സ്വന്തം ജീവൻ പകുത്തു നൽകി മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ നിങ്ങളെ ഓർത്ത് ഈ ലോകം മുഴുവൻ അഭിമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ അനാവശ്യ ആശങ്കകളും ഇല്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും തന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം ആഘോഷിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയുവാനുള്ളത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, we are back on Loudspeaker with me, RJ Sultana. അവയവദാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അവയവദാനം ചെയ്ത വ്യക്തികൾ തങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഏതൊക്കെ ആളുകൾക്കാണ് അവയവദാനം ചെയ്യാൻ സാധിക്കാത്തത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. ആദ്യമായി ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം അവയവം പകുത്തു നൽകിയ ഒരു വ്യക്തി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൃക്കയോ കരളോ ദാനം ചെയ്തവർ തങ്ങളുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന അവയവത്തിന് കൂടുതൽ ജോലിഭാരം കൊടുക്കാതിരിക്കാൻ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഉപ്പ് ധാരാളം അടങ്ങിയ അച്ചാറുകൾ, പപ്പടം, ഉപ്പിലിട്ട വിഭവങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കൂടാതെ പാക്കറ്റുകളിൽ കിട്ടുന്ന സംസ്കരിച്ച ഭക്ഷണങ്ങളും പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡും ഇവർ കഴിക്കാൻ പാടുള്ളതല്ല. കരൾ ദാനം ചെയ്തവർ മദ്യപാനം എന്ന ദുശ്ശീലം ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അണുബാധ ഉണ്ടാകാൻ ചെറിയൊരു സാധ്യതയെങ്കിലും ഉള്ളതിനാൽ പകുതി വേവിച്ചതോ വേവാത്തതോ ആയ മാംസാഹാരങ്ങളും മുട്ടയും ഇവർ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. മധുരവും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറച്ച് പകരം ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം, അല്ലെ? എല്ലാവർക്കും അവയവങ്ങൾ ദാനം ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ദാതാവിന്റെയും അത് സ്വീകരിക്കുന്ന ആളുടെയും ആരോഗ്യം മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ച് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാൻസർ പോലെയുള്ള ഗുരുതരമായ അസുഖങ്ങൾ ഉള്ളവർക്ക് സാധാരണയായി അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ രക്തത്തിൽ വലിയ രീതിയിൽ

അണുബാധകൾ ഉള്ള സമയത്തും അവയവദാനം സാധ്യമല്ല. തീരെ നിയന്ത്രണത്തിലല്ലാത്ത പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ എന്നിവ ഉള്ളവരും ജീവിച്ചിരിക്കുമ്പോൾ അവയവങ്ങൾ നൽകാൻ പാടുള്ളതല്ല. കാരണം ഇവരുടെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം കൂടി എടുത്തു മാറ്റിയാൽ അത് അവരുടെ സ്വന്തം ജീവന് തന്നെ ഒരുപക്ഷെ വലിയ ഭീഷണിയായി മാറിയേക്കാം. മരണാനന്തര അവയവദാനത്തിന്റെ കാര്യത്തിലും ഇത്തരം ചില നിയന്ത്രണങ്ങളുണ്ട്. HIV പോലെയുള്ള പകർച്ചവ്യാധികൾ ഉള്ളവരുടെ അവയവങ്ങൾ മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ഒട്ടും പേടിക്കേണ്ടതില്ല കേട്ടോ. കാരണം വളരെ കൃത്യമായ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഡോക്ടേഴ്സ് ഒരാളെ അവയവദാതാവായി തിരഞ്ഞെടുക്കുകയുള്ളൂ. നമ്മുടെ സ്നേഹം മറ്റൊരാൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി മാറരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാറുണ്ട്. അതുകൊണ്ട് ആരോഗ്യവാനായ ഏതൊരാൾക്കും യാതൊരു സംശയവുമില്ലാതെ ഈ ജീവദാന പ്രക്രിയയുടെ ഭാഗമാകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയുവാനുള്ളത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, we are back on Loudspeaker with me, RJ Sultana, on Ashraya FM 99.9 നാട്ടാർക്കൊപ്പം. ചില യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം തോന്നാറുണ്ട് അല്ലെ? ഇന്ത്യയിലെ അവയവദാനത്തിന്റെ നിലവിലെ കണക്കുകൾ പരിശോധിച്ചാൽ തീർച്ചയായും നമ്മുടെയൊക്കെ കണ്ണൊന്ന് നിറഞ്ഞു പോകും. ഇന്ന് നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു വൃക്കയ്ക്കോ അല്ലെങ്കിൽ ഒരു കരളിനായോ ഒക്കെ ഓരോ ദിവസവും കാത്തിരിക്കുന്നത്. എന്നാൽ അവർക്ക് ലഭിക്കുന്ന അവയവ ങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആവശ്യക്കാരുടെ എണ്ണവുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ തുച്ഛമാണ് എന്നതാണ് സങ്കടകരമായ മനുഷ്യരാണ് നമുക്ക് മുന്നിൽ പിഴഞ്ഞു വരിക്കുന്നത്. ആശുപത്രികളിലെ തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ അവസാന പ്രതീക്ഷയോടെ കിടക്കുന്ന ഒരുപാട് രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട്. തന്റെ അരികിലിരിക്കുന്ന ഫോൺ ബെല്ലടിക്കുമ്പോഴൊക്കെ എനിക്കുള്ള ആ ജീവന്റെ പാഴ്സൽ വന്നോ എന്ന് ചോദിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ നമുക്കവിടെ കാണാം. അവരുടെ കുടുംബത്തിന്റെ കണ്ണീരും നിസ്സഹായതയും പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ്. വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ അവയവദാന നിരക്ക് വളരെ താഴെയാണ് എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ്. മറ്റു രാജ്യങ്ങളിൽ ഒരുപാട് പേർ ഈ പുണ്യ പ്രവൃത്തിക്കായി സ്വയം മുന്നോട്ട് വരുമ്പോൾ നാം ഇപ്പോഴും അനാവശ്യ ഭയത്തിന്റെ പിടിയിലാണ്. ഈ ഒരു സങ്കടകരമായ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മൾ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മൾ ഓരോരുത്തരും അവയവദാനത്തിന്റെ പ്രാധാന്യം ശരിയായി മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിഞ്ഞത്. അപ്പൊ എന്തായാലും എനിക്കിതാ ഇവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Time check.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

Namaskaram, good evening, welcome to Aspreya Premier League with me, RJ Anusha. എന്തായാലും ഒരു മനോഹരമായ വൈകുന്നേരം എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇത്രയും ദിവസമായിട്ടും അങ്ങ് വെയിൽ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലേ, വൈകുന്നേരമാണെങ്കിലും രാവിലെ ആണെങ്കിലും. പക്ഷേ ഇന്ന് നമ്മുടെ ആ ഒരു പ്രതീക്ഷകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള മഴ ഈ കൊട്ടാരക്കര ഏരിയയിൽ പെയ്തിരിക്കുകയാണ്. അപ്പോൾ തണുത്ത ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് തന്നെ ആസ്പ്രേയ പ്രീമിയർ ലീഗിലൂടെ ഒരു അടിപൊളി ഗെയിമുമായിട്ട് ഞാൻ എന്താ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 6 മണിവരെ അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ് നമ്മുടെ APL എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ. അപ്പോൾ എന്തായാലും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് എന്നറിയാം. അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരാം, ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഫ്രൈഡേയ്സിലും ലക്കി ഡ്രോയിലൂടെ ഒരു ഭാഗ്യവാനെ അല്ലെങ്കിൽ ഭാഗ്യവതിയെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആ വ്യക്തിക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ എന്തായാലും ഗെയിമിൽ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഊർജ്ജമൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഗെയിം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. 2 അടിപൊളി പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
9: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
4: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
9: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്ത് ഗെയിം ആയിരിക്കും എന്നറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അത് പറയാനായിട്ടുള്ള ആകാംക്ഷ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം നമ്മൾ കുറച്ച് ഫണ്ണി ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് ചിന്തിക്കാതെ വളഞ്ഞ വഴിയിലൂടെയൊക്കെ ചിന്തിച്ചാൽ മാത്രമേ ഈ ഫണ്ണി ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു കാര്യം ഇപ്പോഴേ അങ്ങ് പറയുകയാണ്. ചിലപ്പോഴൊക്കെ ചളിയായിട്ടൊക്കെ തോന്നും, എന്നാലും അതൊക്കെ സഹിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് നേരത്തെ തന്നെ ഞാൻ എന്താ ജാമ്യം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ ഫണ്ണി ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, പറക്കുന്ന വെണ്ണ എന്താണ് എന്നതാണ് ചോദ്യം കേട്ടോ. പറക്കുന്ന വെണ്ണ. അപ്പോൾ ഫണ്ണിയാണ് ആ ലെവലിൽ നിന്ന് ചിന്തിക്കുക. അപ്പോൾ വേഗം തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496409090 എന്ന നമ്പറിലേക്ക്.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബ് ഓണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ഒപ്പം.
1: എയർ ടിക്കറ്റും വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
3: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
2: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
3: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
4: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
2: ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്ട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
1: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
5: നാടിനൊപ്പം
6: നാട്ടാർക്കൊപ്പം.
7: വെൽക്കം ബാക്ക് ടു ആസ്ഫ്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ RJ അനുഷ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫണ്ണി ഈവനിങ് ആക്കാനായിട്ട്, ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റിൻ ആൻസർ ഗെയിമും ആയിട്ടാണ് ഞാൻ എത്തി ചേർന്നിരിക്കുന്നത്. ഒരു ഫണ്ണി ക്വസ്റ്റിൻ ഓൾറെഡി അങ്ങ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതായിരുന്നു, പറക്കുന്ന വെണ്ണ എന്താണ് സംഭവം എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതായാലും നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് പ്രവീണാണ് അയച്ചിരിക്കുന്നത്. ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് അർച്ചന, അനുപമ, നയന, സോന, മാളു, നവീൻ, ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ബട്ടർഫ്ലൈ എന്ന് തന്നെയാണ്. ആൻഡ് അലീന, ഭാഗ്യലക്ഷ്മി, ഡാനിമോൾ, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അമനാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ബട്ടർഫ്ലൈ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നി, പലപ്പോൾ ആൻസർ കിട്ടാൻ കുറച്ച് പാടൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും ബട്ടർഫ്ലൈ എന്ന് സിമ്പിളായിട്ട് തന്നെ ആ ഒരു ചോദ്യം പറഞ്ഞ് 10 മിനിറ്റ് പോലും ആയാലും 5 മിനിറ്റ് പോലും ആയാലും അതിനുള്ളിൽ തന്നെ നമുക്ക് ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പറക്കുന്ന വെണ്ണ ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് അടുത്ത ഒരു ഫണ്ണി ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഒഴുകുന്ന സംഖ്യ ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ സംഖ്യ ഒഴുകുമെന്നാണ് പറയുന്നത്. അപ്പോൾ കാര്യമായിട്ടൊന്ന് വളഞ്ഞു വളഞ്ഞൊക്കെ ചിന്തിച്ച് നോക്കുക, ആൻസർ കിട്ടുന്നതായിരിക്കും. കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529-6 4-9-0-9-0 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Air ticketum visa yumini mithamaya nirakil Campus Travels

0: ഗുണകര. കോൺടാക്ട് 9958731145.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 rupees.
2: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ.
3: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
0: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര
2: സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
6: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
9: ആശ്രയ നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: ഒഴുകുവാൻ കഴിയുന്ന സംഖ്യ ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മളൊരു കുട്ടി ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗിൽ ദാ കൂടെയുള്ളത് ആർജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 46 മിനിറ്റിലേക്കുമ്പോൾ ആ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നത്? എന്തൊക്കെയുണ്ട് വിഷ്ണു ചേട്ടാ വിശേഷങ്ങൾ? ഇന്നൊരു മഴ അങ്ങ് പെയ്തു, അപ്പൊ അതിൽ സന്തോഷമാണോ അതോ സങ്കടമാണോ? ചൂണ്ടിടാനായിട്ട് ഇറങ്ങി നിക്കാണ്. സന്തോഷമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഓഹോ, ഓക്കെ ഓക്കെ. അപ്പൊ ഈ ചൂണ്ട ഇട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫോണില് നമ്മുടെ റേഡിയോയും കേട്ടോണ്ടിരിക്കുകയാണോ?
11: ഇല്ല, ഞാനാണെങ്കിൽ മറ്റേ പൈസ കൊടുത്ത് കുറച്ച് പൈസ കൊടുത്തിട്ട് ആംബ്ലിഫയർ വാങ്ങിച്ചിട്ട്, അപ്പൊ അതിന് സൗണ്ട് കൂട്ടിയിട്ട് നല്ല ഓളിയായിരിക്കും.
10: നല്ല ഓളിയത്തില് നാട്ടുകാരെല്ലാരും കേൾപ്പിച്ചിട്ട് അങ്ങ് ചൂണ്ടിടുകയാണല്ലേ.
11: പാട്ട് കേൾക്കുന്നില്ല, എല്ലാം ശ്രദ്ധിക്കും, കാരണം നല്ല സൗണ്ട്, ഇടിയും സൗണ്ട് വന്ന്
10: ഇടിക്കുന്ന സൗണ്ട് വന്ന്
11: കേൾക്കാൻ പറ്റും
10: ആണല്ലേ. അടിപൊളി പാട്ടൊക്കെ അല്ലേ പോകുന്നേ.
11: പിന്നെ
10: താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒഴുകാൻ കഴിയുന്ന നമ്പർ, അക്കം ഏതാണ് എന്നതായിരുന്നു. ഓക്കെ, ആൻസർ ഇങ്ങ് പോരട്ടെ. 6 അല്ലേ? ഉറപ്പല്ലേ? ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയുമല്ലോ, അത്ര സിമ്പിൾ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വാട്സപ്പിൽ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, അർച്ചന, അഭിഷിമ, വരുൺ, പ്രവീൺ, സഹദേവൻ, ഐശ്വര്യ, അനുഗ്രഹ, ആൻഡ് ഫൈനലി തങ്കമണി ടീച്ചർ. അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ 6 എന്നാണ്. എന്നാൽ ഒരാൾ മാത്രം 7 എന്ന് അയച്ചിട്ടുണ്ട്. ശ്യാമയാണ് മെസ്സേജ് അയച്ച് 7 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുദ്ദേശത്തിലാണ് 7 എന്ന് പറഞ്ഞതെന്ന് മനസ്സിലാകത്തില്ല. അപ്പൊ എന്തായാലും 6 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ഫണ്ണി ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, 1 എന്ന് കാണിക്കുന്നത് 2 ആകുന്നത് എപ്പോഴാണ്? അതായത് 1 എന്ന് കാണിച്ചാൽ 2 ആകുന്നത് എപ്പോഴാണ്? ചോദ്യം കൃത്യമായിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. ആ ലെവലിൽ നിന്ന് ചിന്തിച്ച് വേഗം ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0

1-877-291-9090 എന്ന നമ്പറിലേക്കാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ടൈം ചെക്ക്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

ഇന്ന് ദാസ്പ്രിയ പ്രീമിയർ ലീഗാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ നമ്മൾ ഇന്ന് ഫണ്ണി ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ APLലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേയധികം ഫണ്ണി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒക്കെ ഇങ്ങനെ കേട്ട് കടന്നു പോവുകയാണ്. ഒരു മണിക്കൂർ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു: ഒന്ന് എന്ന് കാണിക്കുന്നത് രണ്ടാകുന്നത് എപ്പോഴാണ്, ഒന്ന് എന്ന് കാണിച്ചാൽ അത് രണ്ടായി മാറുന്നത് എപ്പോഴാണ് എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്ന ഫണ്ണി ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസേഴ്സൊക്കെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനീഷയാണ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്നുള്ളൊരു ആൻസറാണ് മനീഷ അറിയിച്ചിരിക്കുന്നത്. പ്രവീൺ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് സിബ് തുറക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് എന്ന് കാണിക്കുമ്പോൾ രണ്ടായി മാറുന്നത് എപ്പോഴെന്നാണ്. ആക്ച്വലി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ളൊരു ആൻസറാണ്. പക്ഷേ ഒന്നായിരിക്കുന്ന സാധനം സിബ് തുറക്കുന്ന സമയത്ത് രണ്ടായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒന്ന് സിബ് തുറക്കുന്ന സമയത്താണ് രണ്ടായിട്ട് മാറുന്നത്. പക്ഷേ ഒന്ന് എന്ന് കാണിക്കുന്ന സമയത്ത് രണ്ടായി മാറുന്നത് എപ്പോഴെന്നതാണ് ചോദ്യം. അപ്പോൾ എന്തായാലും സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ണാടി നോക്കുമ്പോഴെന്നാണ്. അഭിഷിമ 1+1 എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല. ആൻഡ് സുശീല ചേച്ചി, പ്രസാദ് ചേട്ടൻ, അനഖ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നവീൻ, നയന, സോന ആൻഡ് ഫൈനലി ഡാനിമോൾ. അപ്പോൾ എല്ലാ ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് എന്ന് കാണിക്കുന്ന സമയത്ത് രണ്ടാകുന്നത് എപ്പോഴെന്ന ചോദ്യത്തിൻ്റെ ആ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ചിന്തിച്ചയച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ. അറിയിച്ചുകൊണ്ട് ഇത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്: പല്ലുണ്ട് പക്ഷേ കടിക്കില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും കേട്ടോ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ പല്ലുണ്ടായിട്ടും കടിക്കാത്ത ആ സംഭവം എന്താണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04742919090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. ബമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
11: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
11: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
12: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
11: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
12: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
11: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ എ സി ഹാളുകളും ഒരുക്കി ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
1: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: യെസ്, അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ആസ്പ്രിയ പ്രീമിയർ ലീഗ് ആണ്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ട് ഫണ്ണി ആയിട്ടുള്ള ഈ ഒരു വൈകുന്നേരം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 കഴിഞ്ഞ് 21 ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, പല്ലുണ്ട് പക്ഷേ കടിക്കില്ല, ആരാണെന്ന് വേഗം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ടുപിടിച്ചിട്ട് ആൻസർ അറിയിക്കാനായിട്ടൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. വരുൺ, പ്രവീൺ, ഷിബു, രേവതി, സഹദേവൻ, സാവിത്രി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ചിരവയും ചീപ്പും ഒക്കെ മെസ്സേജായിട്ട് അയച്ചിട്ടുണ്ട്. ആൻഡ് കാവ്യ ശരത് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ചീപ്പെന്നാണ്. ഐശ്വര്യ, അനുഗ്രഹ, അർച്ചന, അഭിഷിമ, സുശീല ചേച്ചി, പ്രസാദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ചിരവയും ചീപ്പും പറയുന്നുണ്ട്. ആൻഡ് ആലിസ് സാബു ഫ്രം വെള്ളൂരിൽ നിന്നും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ചീപ്പ് എന്നുള്ള ഒരു ആൻസറാണ്. ആൻഡ് തങ്കമണി ടീച്ചർ, ഡാനിമോൾ, ഭാഗ്യലക്ഷ്മി ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോണാണ്. അപ്പോൾ ചീപ്പും ചിരവയും എന്നുള്ള രണ്ട് ആൻസേഴ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പല്ലുണ്ട് പക്ഷേ കടിക്കില്ല എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ, കവി ഉദ്ദേശിച്ച ആൻസർ ചീപ്പാണെങ്കിലും നമുക്ക് ചിരവയും ആൻസറിൻ്റെ കൂട്ടത്തിൽ പരിഗണിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. കാരണം അതിനും പല്ലുണ്ട് പക്ഷേ നമ്മളെ കടിക്കാനൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് അടുത്ത ഒരു ഫണ്ണി ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, വലിക്കുംതോറും നീളം കുറയുന്നത് എന്തിനാണ്? വലിക്കുംതോറും നീളം കുറയുന്നത് എന്താണ് എന്നതാണ് നെക്സ്റ്റ് ഫണ്ണി ക്വസ്റ്റ്യൻ. അപ്പോൾ വേഗം തന്നെ ചിന്തിച്ച് ആൻസർ കണ്ടുപിടിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0444291909090 എന്ന നമ്പറിലേക്കാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562649090 എന്ന നമ്പറിലേക്ക്.

0: ഈ ഓണം ആശ്രയായ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയായ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: ഫ്രോസൺ ചിക്കൻ, ഡ്രംസ്റ്റിക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: വെൽക്കം ബാക്ക് ടു ആസ്ത്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ RJ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 കഴിഞ്ഞ് 37 ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വലിക്കും തോറും നീളം കുറയുന്നത് എന്താണ്? അപ്പോൾ എന്തായാലും ചിന്തിച്ച് ആൻസർ കണ്ടെത്തിക്കൊണ്ട് ഇതാ വീണ്ടും ഒരു കോളർ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, ആ കോളർ വീണ്ടും പോയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കണക്റ്റ് ആകാത്ത സിറ്റുവേഷനിലും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. വരുൺ, ശശികല, പ്രവീൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സിഗരറ്റ് എന്നാണ് കേട്ടോ. ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് വഴി എന്നുള്ളൊരു ആൻസറാണ്. ഓക്കെ, വഴി എങ്ങനെയാണ് വരിക്കും തോറും നീളം കൂടുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് സുശീല ചേച്ചി, അർച്ചന, അഭിഷിമ, രേവതി, ശ്രീകുമാർ, സഹദേവൻ, പ്രസാദ്, സാവിത്രി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സിഗരറ്റ് അല്ലെങ്കിൽ BD എന്നുള്ളൊരു ആൻസറാണ്. ആലീസ് സാബു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കിണറ്റിൽ നിന്നും വെള്ളം കോരുമ്പോൾ കയറിനാണ് നീളം കുറയുന്നത് എന്നുള്ളൊരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ കാണുമ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു ആൻസറാണ്, പക്ഷേ അത് നമ്മൾ ആ കയർ നമ്മൾ വലിച്ച് നമ്മൾ കരയിലേക്കാണ് അതിൻ്റെ ബാലൻസ് ഭാഗം, അത് കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ നീളം കുറയുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസറാണ്. ആൻഡ് കാർത്തികേയൻ, തങ്കമണി ടീച്ചർ, ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ്, ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സിഗരറ്റും ബീഡിയും ഒക്കെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് സിഗരറ്റ് അല്ലെങ്കിൽ ബീഡിയാണ് കേട്ടോ. വലിക്കും തോറും നീളം കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് വീണ്ടും ദാ ഒരു അടിപൊളി ഫണ്ണി ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്: തവളയുടെ വാ എവിടെയാണ്? ഇതാണ് ചോദ്യം കേട്ടോ, തവളയുടെ വാ എവിടെയാണ്? അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം പൊളിക്കാം, അൽജുവിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജു സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജു ഓണം അടിപൊളിയാക്കാം. അൽജു ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജു സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ അറ്റുമന്നൂർ. അൽജു, വിലക്കുറവിന്റെ വിസ്മയം.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
1: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
5: സുഷിൻ ഷാബ്, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവൻ ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കും.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഫണ്ണി ക്വസ്റ്റ്യൻ ഇതായിരുന്നു, തവളയുടെ വായ എവിടെയാണ് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ ഫണ്ണി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഫണ്ണി ആയിട്ടുള്ള കുറച്ചധികം ആൻസേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയുള്ള ആൻസേഴ്സൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വരുൺ ആണ്. സെൻറ്റർ ഓഫ് ത ആൻഡ് ല എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് കാർത്തികേയൻ, സുശീല, ആലീസ് ബാബു, സഹദേവൻ, പ്രസാദ് എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് നടുക്കാണ്, തവളയുടെ വായ തായുടെയും ലായുടെയും നടുക്കാണ് എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് അർച്ചന, രേവതി, ശ്രീകുമാർ, സാവിത്രി, ശശികല, പ്രവീൺ ആൻഡ് തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഫേസിലെന്നാണ്. ബാക്കി എല്ലാവരും പേരിൻ്റെ നടുവിൽ എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നയന, നവീൻ, ജിബിൻ ആൻഡ് മാളു. അപ്പോൾ ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് പേരിൻ്റെ നടുവിൽ തവള, തായുടെയും ലായുടെയും നടുക്കാണ് എന്നുള്ളൊരു ആൻസറാണ്. അപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫണ്ണി ലെവലിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് നടുക്ക് എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ അയച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 56 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കണം. അപ്പോൾ എന്തായാലും ഫണ്ണി ആയിട്ടുള്ള ഒരു വൈകുന്നേരം അങ്ങനെ കടന്നു പോയിരിക്കുകയാണ്. ആരും എവിടെയും പോകരുത്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഔട്ട്.

0: ഒപ്പം നാട്ടാർക്കൊപ്പം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഒ ക്ലോക്ക്.

0: സ്വന്തം ഗ്രാമത്തിന്റെ അതിരുകൾക്കപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന് പോലും ചിന്തിക്കാത്ത വലിയ ആഗ്രഹങ്ങളോ പണമോ ഒന്നുമില്ലാത്ത ഒരു സാധു മനുഷ്യൻ. അയാൾ ഒരിക്കൽ തനിക്കൊട്ടും പരിചയമില്ലാത്ത തികച്ചും അപരിചിതമായ മറ്റൊരു രാജ്യത്തെത്തുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? കാലം അവന് മുന്നിൽ തുറന്നു വെക്കുന്ന ആ സർപ്രൈസുകൾ എന്തൊക്കെയായിരിക്കും? അതെ, അങ്ങനെ ഒരു മനുഷ്യൻ നമ്മളിൽ ഒരാളുടെ വളരെ പച്ചയായ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഒരു മനോഹരമായിട്ടുള്ള ഒരു മൂവിയാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജി സുൽത്താന.
1: ഞാൻ ജോസൂട്ടി, ദൈവഭയം വേണ്ടുവോളമുള്ള ജോസഫിന്റെയും ശോശാമ്മയുടെയും മകൻ.
2: ഈ ലോകമായ ലോകം മുഴുവൻ ചുറ്റിയിട്ടും ഇവൻ ഉണ്ടാക്കുന്ന പോലെ രുചികരമായ ആഹാരം ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല.
0: 2015 തിയേറ്ററുകളിൽ എത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ പ്രിയ സംവിധായകൻ ജിത്തു ജോസഫാണ്. ബാക്ക് വാട്ടർ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ജയലാൽ മേനോനും അനിൽ ബിശ്വാസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഒപ്പം ഇറോസ് ഇന്റർനാഷണലും നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട് കേട്ടോ. ടൈറ്റിൽ കഥാപാത്രമായ ജോസൂട്ടിയായി എത്തിയത് ജനപ്രിയ നായകൻ ദിലീപാണ്. അദ്ദേഹത്തോടൊപ്പം രചന നാരായണൻ കുട്ടി, ജ്യോതി കൃഷ്ണ, അക്സ ഭട്ട്, സുരാജ് വഞ്ഞാറമോട്, ഹരീഷ് പേരടി തുടങ്ങി വമ്പൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്.
3: ജോസൂട്ടി ഡ്രിങ്ക്സ് ഒന്നും എടുക്കുന്നില്ലേ?
4: എന്റെ അപ്പൻ കഴിക്കാറില്ലേ,
3: അതുകൊണ്ട്
4: ഞാനും കഴിക്കത്തില്ല.
0: ഈ സിനിമയുടെ മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ, ഇടുക്കിയിലെ ഒരു സാധാരണ മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വലിയ പ്രതീക്ഷകളൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ചില മാറ്റങ്ങളും ആ മാറ്റങ്ങൾ അവനെ പഠിപ്പിക്കുന്ന വലിയ ജീവിത പാഠങ്ങളുമാണ്. വലിയ മാസ് സസ്പെൻസുകളോ ഒന്നുമില്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതം അതിന്റെ എല്ലാ സ്വാഭാവികതയോടും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചിത്രം ചെയ്യുന്നത്. അനാവശ്യമായി കൂട്ടിച്ചേർക്കലുകൾ ഒന്നുമില്ലാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു റിയലിസ്റ്റിക് ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയാണ് ലൈഫ് ഓഫ് ജോസൂട്ടി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Standinu samibam Pulaman Kottarakara
3: Arinille Sarathi Bajajil on aghosham thudangi kazhinju Bajajinte mikacha modelukalaya Platinum mudal Dominar vareyulla ella modelukalum electric modelaya Chetak CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും ഇലക്ട്രിക് മോഡലായ ഷേതക്കിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയുടെ കഥ തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം ഇടുക്കിയിലെ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. കൃഷിയും കുടുംബവും ഒക്കെയായി വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനാണ് ജോസൂട്ടി. അവന്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഒന്നുമില്ല. അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം, പിന്നെ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിക്കാല പ്രണയം. അയൽവാസിയായ ജെസ്സി ആയിരുന്നു ജോസൂട്ടിയുടെ ലോകം. അവളില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു.
4: അങ്ങനെ എല്ലാ നാട്ടുമ്പുറങ്ങളിലെ പ്രേമങ്ങളിലുള്ള ആ ട്വിസ്റ്റ് ഇവിടെയും സംഭവിച്ചു. സംഭവം ഇരു വീടുകളിലും ചർച്ചയായി. ഈ ബന്ധം ഞങ്ങൾക്ക് നേട്ടമായതുകൊണ്ട് എന്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. പക്ഷെ ജെസ്സിയുടെ വീട്ടില് കാര്യങ്ങൾ അല്പം ചൂടി തന്നെയായിരുന്നു.
3: പക്ഷേ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ മുന്നോട്ട് പോകുന്നത്. ജോസൂട്ടിക്ക് വലിയ ജോലിയോ സമ്പത്തോ ഇല്ലാത്തത് കൊണ്ട് ജെസ്സിയുടെ വീട്ടുകാർ ആ ബന്ധത്തെ ശക്തമായി എതിർക്കുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ജെസ്സി മറ്റൊരു വിവാഹം കഴിച്ചു പോകുമ്പോൾ ജോസൂട്ടിയുടെ ഹൃദയമാണ് അവിടെ തകരുന്നത്. ആ വലിയ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് കുടുംബത്തിന്റെ കടബാധ്യതകൾ തീർക്കാൻ ജോസൂട്ടിക്ക് മുന്നിൽ മറ്റൊരു വഴി തെളിയുന്നത്. ന്യൂസിലാൻഡിൽ നഴ്സായ റോസ് എന്ന പെൺകുട്ടിയുമായുള്ള വിവാഹം. സ്വന്തം നാടും വീടും വിട്ടു പോകാൻ അവന് ഒട്ടും താല്പര്യമില്ല ായിരുന്നെങ്കിലും കുടുംബത്തിന്റെ കടങ്ങൾ തീർക്കാം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജോസൂട്ടി റോസിനെ വിവാഹം കഴിച്ച് ന്യൂസിലാൻഡിലേക്ക് വിമാനം കയറുകയാണ്. അവിടെയാണ് കഥയുടെ യഥാർത്ഥ ട്വിസ്റ്റ്.
4: പക്ഷേ മരിപ്പ് മഞ്ഞണിക്കര പെരുന്നാളാകാൻ അധികം നേരമൊന്നും എടുക്കേണ്ടി വന്നില്ല.

0: ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മാലാഖിയെ കാണുന്ന പോലെ അമ്മച്ചിയുടെയും പെങ്ങന്മാരുടെയും മുഖം വിടർന്നു. ചായക്കടയിലെ ചില്ലൽമാരയിലിരിക്കുന്ന എത്തക്കാ ബോളി കാണുന്ന കുട്ടിയെ പോലെ ഞാൻ റോസിനെ നോക്കിയിരുന്നു.
1: ന്യൂസിലാൻഡിൽ എത്തിയ ജോസൂട്ടി കാണുന്നത് താൻ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതമല്ല. റോസിന് ജോസൂട്ടിയോട് യാതൊരു സ്നേഹവുമില്ല. നാട്ടുകാരുടെ മുന്നിൽ താൻ വിവാഹിതയാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവൾ ആ കല്യാണത്തിന് സമ്മതിച്ചത്. അവളുടെ ജീവിത രീതികളും ചിന്തകളും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു സാധാരണക്കാരനായ ജോസൂട്ടിക്ക് അവളുടെ ലോകവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ റോസിന് മറ്റൊരാളോടായിരുന്നു ഇഷ്ടം. ഒടുവിൽ ആ ബന്ധം തകരുകയും തീർത്തും അപരിചിതമായ ഒരു വിദേശ രാജ്യത്ത് ജോസൂട്ടി പൂർണ്ണമായും ഒറ്റപ്പെടുകയും ചെയ്തു.
0: നേരാ, മുമ്പ് ഞങ്ങള് വലിയ പണക്കാരായിരുന്നു എന്നൊക്കെ അമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എല്ലാം വെല്ലിപ്പം കച്ചവടം ചെയ്ത് നശിപ്പിച്ചു. എന്റെ അപ്പനൊരു സാധുവാ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കയ്യിലുള്ളതും കൂടി എടുത്തു കൊടുക്കാന്നല്ലാതെ ഒന്നും ഉണ്ടാക്കാനുള്ള സാമർത്ഥ്യം പുള്ളിക്കില്ലായിരുന്നു.
1: പക്ഷേ അവിടെ അവൻ തളർന്നു വീണില്ല എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഭാഷ പോലും ശരിക്കും അറിയാത്ത ആ നാട്ടിൽ അവൻ വീട്ടുജോലികൾ ഉൾപ്പെടെ കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ സ്വന്തം അധ്വാനം കൊണ്ട് അവൻ അവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. അതിനിടയിൽ പുതിയ പല മനുഷ്യരും അവനെ തേടിയെത്തുന്നുണ്ട്. ചിലർ അവനെ സഹായിക്കുന്നു, ചിലർ ജീവിതം എന്താണെന്ന് അവനെ പഠിപ്പിക്കുന്നു. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും ജീവിതം അതിന്റേതായ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്നും ആ യാത്രയിൽ നമ്മൾ നേരിടുന്ന ഓരോ വീഴ്ചയും നമ്മളെ കൂടുതൽ കരുത്തരാക്കും എന്നുമുള്ള വലിയൊരു മെസ്സേജാണ് ഈ സിനിമ നമുക്ക് നൽകുന്നത്.

0: കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലയപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലയപുരം.
0: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകൾ ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും

0: കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ഇതാദ്യമായി ഇത്തവണ വന്ദേമാതരം ആലപിക്കും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വനിതാ നടത്തം നാളെ രാത്രി 9:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 1 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യം പകൽ മാത്രമല്ല രാത്രിയിലും എന്നതാണ് വനിതാ നടത്തത്തിന്റെ സന്ദേശം. പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സേവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും പൊതുജന സൌഹൃദ അന്തരീക്ഷം നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം മൂന്നാമുറ പോലുള്ള അപരിഷ്കൃത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃകയാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാനും ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും. 5 ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി. 2005 മുതൽ നടത്തിവരുന്ന ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8-ാം പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മെഡിസെപ്പ് പദ്ധതി പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾ ഞായറാഴ്ച തുടങ്ങും. രാവിലെ 9:00 ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ മുഖ്യമന്ത്രി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ശനിയാഴ്ച വൈകിട്ട് ഹിൽപാലസിൽ നിന്ന് അത്തപതാക അത്തം നഗറിലേക്ക് എത്തും. ഞായറാഴ്ച പുലർച്ചെ 5:00 അത്തം ഉണർത്തൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്കിറങ്ങും. ഗജവീരന്മാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. അത്തച്ചമയത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ വിവിധ വേദികളിൽ അരങ്ങേറുക.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്കും പാരാ അത്ലറ്റിക്സിൽ വെള്ളി ലഭിച്ച മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. 12 വയസ്സിന് താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ദിവി വിജേഷിനും Under-23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ ശാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സജൻ പ്രകാശ്, അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് മുംബൈ ആദായ നികുതി വകുപ്പ് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകി. ശാന്ദ്രമോൾ സാബു, ജിൽന MV, ശ്യാം പ്രസാദ് യു, അൽഫോൻസിയ എം എന്നിവർ മുംബൈ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അലോക് കുമാറിൽ നിന്ന് നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളാണ് ഇവർ. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു.

0: സ്ഥിരീകരിച്ചു. റിസൾട്ട്സ് ഡോട്ട് ഡിജി ലോക്കർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺ.

0: Clapboard. ലൈഫ് ഓഫ് ജോസോട്ടി എന്ന സിനിമയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ദൃശ്യം എന്ന മെഗാ ഹിറ്റ് ത്രില്ലറിന് ശേഷം പ്രിയ സംവിധായകൻ ജിതു ജോസഫ് തികച്ചും വ്യത്യസ്തമായ ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയുമായി വരുന്നു എന്നതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ജയരാജ് മിത്രയുടെ കഥയ്ക്കും തിരക്കഥയ്ക്കും ജിതു ജോസഫ് ദൃശ്യാവിഷ്കാരം നൽകിയപ്പോൾ ലൊക്കേഷനുകൾ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായി മാറി എന്ന് പറയാം.
1: തകർക്കാൻ പറ്റാത്ത വിശ്വാസം പാമ്പൻ സിമന്റ്.
2: അപ്പം
3: വന്നിട്ടില്ല, അപ്പം നാട്ടില്ല. നോ ഇംഗ്ലീഷ്, മലയാളം.
2: നിന്റെ പരിങ്ങരും ഫോൺ വിളിയും കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി.
3: എല്ലാം മലയാളിയാണല്ലേ.
4: നീ എന്താന്നാ കരുതിയ?
2: ഞാൻ സായിപ്പാന്ന് വിചാരിച്ചു.
3: ഓ, അങ്ങനെയൊന്നും കരുതിയില്ല. ഞാൻ ഏതോ നീഗ്രോ
2: വല്യപ്പൻ.
0: ഈ സിനിമയുടെ ചിത്രീകരണം തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സിനിമയുടെ ആദ്യ പകുതി നമ്മുടെ സ്വന്തം ഇടുക്കിയുടെ പച്ചപ്പിലും നാടൻ ഭംഗിയിലുമാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ രണ്ടാം പകുതി മുഴുവനായും ന്യൂസിലാൻഡിലെ റൊട്ടോറുവ, ഓക്ലാൻഡ് തുടങ്ങിയ മനോഹരമായ സ്ഥലങ്ങളിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ഇടുക്കിയിലെ ആ നാട്ടിൻ പുറത്തുനിന്നും ന്യൂസിലാൻഡിന്റെ തണുപ്പിലേക്കും തികച്ചും അപരിചിതമായ വിദേശ പശ്ചാത്തലത്തിലേക്കുമുള്ള ആ ഒരു മാറ്റം വളരെ മനോഹരമായ ക്യാമറയിൽ പകർത്തിയത് സിനിമാറ്റോഗ്രാഫർ രവിചന്ദ്രനാണ്. ആ വിഷ്വൽ കോൺട്രാസ്റ്റ് സിനിമയുടെ ഫീൽ നിലനിർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അനിൽ ജോൺസൺ ഒരുക്കിയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും. ജോസൂട്ടിയുടെ ജീവിതത്തിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രേക്ഷകരിലേക്ക് കൂടുതൽ ആഴത്തിലെത്തിക്കാൻ ആ സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട്.
3: സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് എന്റെ കണ്ണും നിറഞ്ഞു പോയി. അതുവരെയുള്ള എന്റെ വിഷമങ്ങളൊക്കെ ആ നിമിഷം മാഞ്ഞു. അപ്പൻ എപ്പോഴും പറയാറുണ്ട്, ജീവിതം ഒരു പുഴ പോലെയാണെന്ന്. അത് എപ്പോഴും ശാന്തമായി ഒഴുകില്ല. ചിലപ്പോ പാറക്കൂട്ടങ്ങളിൽ തല്ലിത്തകർന്ന് മറ്റു ചിലപ്പോ ആഴങ്ങളിലേക്ക് പതിച്ചുമേ ഒഴുകാറുള്ളൂ. അങ്ങനെ ചെറിയൊരു കാറ്റിനും കൊള്ളിന് ശേഷം ഞങ്ങളുടെ ജീവിതം വീണ്ടും ശാന്തമായി ഒഴുകാൻ ആരംഭിച്ചു.
0: സിനിമയുടെ സാമ്പത്തിക വശങ്ങളിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 9.5 to 10 crore rupees വരെ ആയിരുന്നു ഈ ചിത്രത്തിന്റെ ബജറ്റ്. അക്കാലത്ത് ന്യൂസിലാൻഡ് പോലുള്ള ഒരു വിദേശ രാജ്യത്ത് ഇത്രയും കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുക എന്നത് പ്രൊഡക്ഷൻ സൈഡിൽ വലിയൊരു സാമ്പത്തിക വെല്ലുവിളി ആയിരുന്നു. എങ്കിലും ബാക്ക് വാട്ടർ സ്റ്റുഡിയോസും ഈറോസ് ഇന്റർനാഷണലും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണം നേടി. ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 15 to 17 crore മുകളിൽ കളക്ഷൻ നേടാനും നിർമ്മാതാക്കൾക്ക് മുടക്കു മുതൽ തിരിച്ചുപിടിച്ച് ലാഭമുണ്ടാക്കി കൊടുക്കാനും ഈ ചിത്രത്തിന് സാധിച്ചു.
5: സാർ, ചായ കുടിച്ചോ.
3: അല്ല, എനിക്ക് ആളെ പിടിയിട്ടില്ല.
5: ഞാൻ സ്വപ്ന. സാറിന് ചായയാണോ കോഫിയാണോ ഇഷ്ടം?
3: എനിക്ക് ചായയാണ് ഇഷ്ടം.
5: എനിക്കും ചായയാണ് ഇഷ്ടം. ചായ കുടിച്ചാലേ ഒരു ഉണർവ് കിട്ടൂ, അല്ലേ സാർ? സാറിന് തോന്നുമ്പോഴൊക്കെ ആരെയും ആശ്രയിക്കാതെ വെറും ഒരു മിനിറ്റിനുള്ളിൽ ചായ ഉണ്ടാക്കാനുള്ള ഒരു സമ്മാനമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ടീ മേക്കർ ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റാ. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോ 1500 rupees കൊടുക്കണം. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോ വെറും 1200 തന്നാ മതി. സാറിന് 300 rupees ലാഭം.
3: രാവിലെ തന്നെ എനിക്ക് 300 ലാഭം ഉണ്ടാക്കി തരാൻ വന്ന.
5: സാറിന് 300 കിട്ടിയാ എനിക്ക് 200 കിട്ടും.
3: ഇയാൾ വലിയ സാമർത്ഥ്യക്കാരിയാണല്ലോ.
0: ദൃശ്യം പോലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നില്ലെങ്കിലും ഒരുപാട് ആളുകൾ കുടുംബസമേതം പോയി കണ്ട് വിജയിപ്പിച്ച ഒരു മികച്ച ഡ്രാമയായി മാറാൻ ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം എടുക്കാനാണെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ജോസൂട്ടിയെ പോലെ നിസ്സഹായരായി നിന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സിനിമ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കും. കുടുംബത്തോടൊപ്പം തീർച്ചയായും കണ്ടിരിക്കേണ്ട, ഹൃദയത്തിൽ തൊടുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ക്ലാബ് ബോർഡിൽ ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ വിശേഷവുമായി ഞാൻ ഇതാ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: Take a break.
1: Hi, hello, very good evening and welcome to Take a Break with me, RJ Anamika. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേഴ്സ്ഡേ ഇവനിംഗ് ആണല്ലേ. അപ്പൊ ഈ ഒരു സമയം കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ പറയാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരു കപ്പ് ചായയും അതിനൊപ്പം രണ്ടോ മൂന്നോ ബിസ്ക്കറ്റും പല ആൾക്കാരുടെയും പ്രഭാതത്തിന്റെയും വൈകുന്നേരത്തിന്റെയും ഒരു സ്ഥിരമായിട്ടുള്ള ഹാബിറ്റ് ആണല്ലേ. ചായയില് ബിസ്ക്കറ്റ് ഒന്ന് മുക്കി അല്പം മൃദുവായ ശേഷം കഴിക്കുന്നത് മിക്കവർക്കും വലിയ ഇഷ്ടമാണ്. ചിലരാകട്ടെ ബ്രെഡും ചായയിലും മുക്കി കഴിക്കാറുണ്ട്. എന്നാലേ ഈ ചായയില് ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്ന ഈ ശീലം എവിടുന്നാണ്, എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വെറുതെ കഴിക്കാതെ ബിസ്ക്കറ്റും ബ്രെഡും ചായയിലും മുക്കുന്നത്? ഇതിനു പിന്നിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കഥയുണ്ട്. ആ കഥ കേൾക്കാൻ റെഡിയാണോ? ഇനി ഞാൻ പറഞ്ഞുതരാട്ടോ. കഥ ഇങ്ങനെയാണ്. യൂറോപ്പിലെ ചായ ജനപ്രിയമായ കാലത്താണ് ചായക്കൊപ്പം ചെറിയ പലഹാരങ്ങൾ കഴിക്കുന്ന ശീലം വളർന്നിട്ടുണ്ടായിരുന്നത്. ബ്രെഡും ഉണക്ക ബിസ്ക്കറ്റുകളും വന്ന് സാധാരണ രീതിയിലുള്ള ഭക്ഷണങ്ങളായിരുന്നു കേട്ടോ. പിന്നീട് ബ്രിട്ടനിൽ ആഫ്റ്റർനൂൺ ടീ എന്ന സംസ്കാരം വളർന്നിട്ടുണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ വിശപ്പ് മാറ്റാനായിട്ട് ചായക്കൊപ്പം തന്നെ ബ്രെഡ്, കേക്ക്, ബിസ്ക്കറ്റ് തുടങ്ങിയവ കഴിക്കുന്ന ഒരു രീതിയായിരുന്നു ഇത്. അങ്ങനെ ചായയും ചെറിയ പലഹാരങ്ങളും തമ്മിലുള്ള കണക്ഷൻ കൂടുതൽ ശക്തമായി എന്ന് തന്നെ പറയാം. ആൻഡ് ഈ ചായയിൽ മുക്കി കഴിക്കുന്ന ശീലം എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ശീലത്തിന് പിന്നിലായിട്ടൊരു റീസൺ ഉണ്ട്. പണ്ട് കാലത്തെ എല്ലാ ബിസ്ക്കറ്റുകളും ഇന്നത്തെ പോലെ അത്ര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ദീർഘകാലം കേടാകാതെ സൂക്ഷിക്കാനായിട്ടുണ്ടാക്കിയിരുന്ന ചില ബിസ്ക്കറ്റുകൾ വളരെ കട്ടിയുള്ളതായിരുന്നു. പ്രത്യേകിച്ച് കടൽ യാത്ര നടത്തുന്ന നാവികർക്കും സൈനികർക്കും ഇത്തരം ഉണക്ക ഭക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ അവ ഏറെക്കാലം സൂക്ഷിക്കാനായിട്ട് സാധിക്കായിരുന്നു കേട്ടോ. എന്നാൽ കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് അവ വെള്ളത്തിലോ ചൂടുള്ള പാനീയങ്ങളിലോ മുക്കി മൃദുവായ ശേഷം കഴിക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഈ ചായയിലൊക്കെ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുമ്പോൾ അതിന് പ്രത്യേകം ഒരു ടേസ്റ്റ് ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വരാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് ചായയിൽ മുക്കുമ്പോൾ ചൂടുള്ള ചായ അത് വലിച്ചെടുക്കുന്നുണ്ട്. ഇതോടെ ബിസ്ക്കറ്റ് കുറച്ച് സോഫ്റ്റ് ആവും. വരണ്ട ബിസ്ക്കറ്റിന് പകരം ചായയും കൂടി ചേർന്ന് മൃദുവാകുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി വർദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പലർക്കും ഈ ചായയിൽ മുക്കിയ ബിസ്ക്കറ്റ് സാധാരണ ബിസ്ക്കറ്റിനേക്കാൾ രുചികരമായിട്ട് തോന്നുന്നത്. ഇനി ഇന്ത്യയിൽ ഈ ഒരു ശീലം എങ്ങനെ വന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ചായ ജനപ്രിയമായതിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിന് വലിയ പങ്കുണ്ട്. ചായ പതിയെ ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. ചായയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനായിട്ട് തേയില വ്യവസായവും വർദ്ധിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ചായ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാനീയമായിട്ട് മാറി. ചായ എളുപ്പത്തിൽ ലഭിക്കാൻ തുടങ്ങിയതോടുകൂടി അതിനൊപ്പം കഴിക്കുന്ന ബ്രെഡും ബിസ്ക്കറ്റും പോലെ ലഘു ഭക്ഷണങ്ങളും പോപ്പുലർ ആയി എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, ബ്രെഡും ബിസ്ക്കറ്റും സാധാരണക്കാരുടെ വീടുകളിലും എളുപ്പത്തിൽ ലഭിച്ചു. അങ്ങനെ പതിയെ ചായ പ്ലസ് ബിസ്ക്കറ്റ് കോംബോ ഇന്ത്യൻ വീടുകളിലും ചായക്കടകളിലും എല്ലാം സ്ഥിരം കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇനി ചായയിൽ എന്തുകൊണ്ടാണ് ബ്രെഡ് മുക്കുന്നത് എന്നുള്ള ഒരു സംശയം പല ആൾക്കാർക്കും മനസ്സിലുണ്ടാവും അല്ലെ. ബിസ്ക്കറ്റിനെ പോലെ തന്നെ ബ്രെഡും ചായയിലും മുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി സോഫ്റ്റ് ആവുന്നുണ്ട്. ചായയുടെ ആ ഒരു ടേസ്റ്റ് ബ്രെഡിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ചായയും ബ്രെഡും നല്ലൊരു ഈസി ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ഇന്ന് പലതരം സ്നാക്കുകൾ ലഭ്യമാണെങ്കിലും ചായയില് ബ്രെഡ് മുക്കി കഴിക്കുന്ന ശീലം ഇപ്പോ പല വീടുകളിലും കാണാനായിട്ട് സാധിക്കും. ഇന്ന് കഫേകളിലെ ചായക്കൊപ്പം മഫീൻ, കുക്കീസ് തുടങ്ങി നിരവധി പലഹാരങ്ങൾ ഉണ്ട് കേട്ടോ. എന്നിട്ടും സാധാരണ ചായക്കൊപ്പം ഒരു ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്ന ശീലം മാറിയിട്ടില്ല എന്ന് പറയാം. എന്തായാലും രാവിലെ തിരക്കിനിടയിലെ ചെറിയ ഇടവേള ആയിട്ടുണ്ടെങ്കിലും വൈകുന്നേരത്തെ ആ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ചായയില് മുക്കിയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിന് പലരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോ ചായ പ്ലസ് ബിസ്ക്കറ്റ് കോമ്പിനേഷനിലുള്ള ഒരു രസകരമായിട്ടുള്ള വിശേഷം കേട്ടു. ഈ ഒരു വിശേഷം കേട്ട സമയത്ത് ഒരു ചായയും ബിസ്ക്കറ്റും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടോ? എങ്കിൽ നേരെ വിട്ടോ ചായയും ബിസ്ക്കറ്റും കഴിക്കാനായിട്ട്. നമുക്ക് ആ ഒരു ഗ്യാപ്പിനിടയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
5: സമ്മാനങ്ങളും.
3: കൂടാതെ കേരളത്തിൽ ഉടനീളം
6: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
7: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
6: ദിയ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
7: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
7: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം, ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ടിക്കറ്റിലും പ്ലാറ്റ്ഫോമിലെ ഡിസ്പ്ലേയിലും ട്രെയിനിന്റെ മുന്നിലും പിന്നിലും എല്ലാം അഞ്ചക്ക നമ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. 1 2 6 2 3, 1 2 6 2 4 ആൻഡ് 1 2 0 4 1 എന്നിങ്ങനെ പല നമ്പറുകൾ ഒറ്റ നോട്ടത്തിൽ വെറുമൊരു തിരിച്ചറിയൽ നമ്പർ മാത്രമായിട്ട് തോന്നുമെങ്കിലും ഈ നമ്പേഴ്സിന് ചില സവിശേഷതകളുണ്ട്. എങ്ങനെയാണ് ട്രെയിനുകൾക്ക് ഈ ഒരു നമ്പറുകൾ നൽകുന്നത്, എന്താണ് ഓരോ അക്കവും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ അനാമിക. ഇന്ത്യൻ റെയിൽവേയിൽ 1989 മുതൽ 2010 വരെ ദീർഘദൂര പാസഞ്ചർ ട്രെയിനുകൾക്ക് പ്രധാനമായിട്ടും 4 അക്ക നമ്പറുകളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവയെ നമ്മൾ യൂണിവേഴ്സൽ നമ്പറുകൾ എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. എന്നാൽ കാലം മുന്നോട്ട് പോയതോടുകൂടി രാജ്യത്ത് ട്രെയിനുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. വിവിധ സോണുകളിലെയും ട്രെയിനുകളിലെയും നമ്പറുകൾ കൈകാര്യം ചെയ്യുന്നതും കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്നതും കൂടുതൽ സങ്കീർണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 2010 ഇന്ത്യൻ റെയിൽവേ 5 അക്ക നമ്പർ ട്രെയിൻ നമ്പറിംഗ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. നിലവിലുള്ള നമ്പറുകളിൽ ഒരക്കമായിട്ടുള്ള 1 മുന്നിൽ ചേർത്തിട്ടാണ് പല ട്രെയിനുകളുടെയും 4 അക്ക നമ്പറുകൾ 5 അക്കമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഉത്സവകാലത്തും അതുപോലെ തന്നെ അവധി കാലത്തും അധിക തിരക്ക് ഒഴിവാക്കാനായിട്ട് ഓടിക്കുന്ന പ്രത്യേക ട്രെയിനുകൾക്ക് സാധാരണയായിട്ട് 0 എന്ന അക്കമാണ് മുന്നിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരു ട്രെയിൻ നമ്പർ 5 അക്കങ്ങളുള്ളതാണെങ്കിലും എല്ലാ അക്കങ്ങൾക്കും ഒരേ രീതിയിലുള്ള അർത്ഥമല്ല. ആദ്യത്തെ അക്കം പ്രധാനമായിട്ടും ട്രെയിനിന്റെ വിഭാഗം തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ട്രെയിൻ നമ്പറിന്റെ ആദ്യ അക്കം നോക്കിയാൽ തന്നെ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ട്രെയിൻ ആണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യ അക്കത്തിന് ശേഷമുള്ള അക്കങ്ങൾ ട്രെയിനിന്റെ സോണ്, ഡിവിഷൻ, സർവീസ് സീരീസ് തുടങ്ങിയവ തിരിച്ചറിയാനായിട്ട് യൂസ് ചെയ്യുന്ന കോഡുകളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2-ാമത്തെയും 3-ാമത്തെയും അക്കങ്ങളെ മാത്രം നോക്കി ട്രെയിനിന്റെ കൃത്യമായിട്ടുള്ള അവസാന സ്റ്റേഷൻ കണ്ടെത്താം എന്ന നിയമമില്ല. ട്രെയിൻ നമ്പറിംഗ് സംവിധാനം സോണുകളും ട്രെയിൻ വിഭാഗങ്ങളും അനുസരിച്ചുള്ള സീരീസുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒന്നാണ്. അതേസമയം സൂപ്പർഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ചില പ്രത്യേക സീരീസുകളിലെ 2, അതായത് 2 ഉപയോഗിക്കപ്പെടുകയും അതിന് പിന്നാലെയുള്ള അക്കങ്ങളെ സോൺ കോഡുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ട്രെയിനിന്റെ നമ്പറും കോച്ചിന്റെ നമ്പറും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. ട്രെയിൻ നമ്പർ സാധാരണയായിട്ട് സർവീസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. എന്നാൽ കോച്ചുകളിൽ കാണുന്ന B1, A1, S5, D2 തുടങ്ങിയവ കോച്ചിന്റെ വിഭാഗവും അതിന്റെ ക്രമ നമ്പറും തിരിച്ചറിയാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കോച്ചുകളിൽ കാണുന്ന ദീർഘമായിട്ടുള്ള നമ്പറുകൾ കോച്ചിന്റെ തിരിച്ചറിയൽ നമ്പറുകളാണ്, അവ ട്രെയിൻ നമ്പറല്ല. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു 5 അക്ക നമ്പർ വേണ്ടി വന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ട്രെയിനുകളുടെ എണ്ണം കൂടിയതും റെയിൽവേയുടെ വിവര സംവിധാനങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതുമാണ്. കൂടുതൽ ട്രെയിനുകളെ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ടും വിവരങ്ങളെ ഏകീകരിക്കാനായിട്ടും കമ്പ്യൂട്ടർ സംവിധാനങ്ങളുമായിട്ട് എളുപ്പത്തിൽ കണക്ട് ചെയ്യിക്കാനായിട്ടും 5 അക്ക നമ്പറിംഗ് സംവിധാനം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് അടുത്ത 1 2 6 2 3 പോലൊരു ട്രെയിൻ നമ്പർ കാണുന്ന സമയത്ത് അത് വെറും ഒരു 5 അക്ക നമ്പർ ആയിട്ട് കാണേണ്ട, ട്രെയിനിന്റെ വിഭാഗവും സർവീസ് സീരീസും തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ഒരു കോഡാണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കുമിനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
0: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മിയന്നൂർ ജംഗ്ഷൻ.

0: ടേക്ക് എ ബ്രേക്ക്.
1: പൊതുജനങ്ങളെയും അധികാരികളെയും കാലാവസ്ഥയുടെ തീവ്രതയെ കുറിച്ച് അറിയിക്കുന്നതിനാണ് കാലാവസ്ഥ വകുപ്പ് മഞ്ഞ, ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് എന്നിങ്ങനെ കളർ കോഡ് ചെയ്തിട്ടുള്ള മുന്നറിയിപ്പുകൾ യൂസ് ചെയ്യുന്നത്. അലേർട്ട് ലെവൽ നിർണ്ണയിക്കുന്നതിന് മുൻപായിട്ട് അപകടകരമായിട്ടുള്ള കാലാവസ്ഥ മാറ്റത്തിന്റെ സാധ്യതയും ആഘാതവും കാലാവസ്ഥ വകുപ്പ് പരിഗണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒരേപോലെ മഴ അനുഭവപ്പെടുന്ന രണ്ട് പ്രദേശങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്ത അലേർട്ടുകൾ നൽകുന്നത്. അപ്പോൾ കാലാവസ്ഥ വകുപ്പിന്റെ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് അലേർട്ടുകളുടെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് പിന്നിൽ കാലാവസ്ഥ മാറ്റത്തിന്റെ സാധ്യതയും അതുണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള നാശനഷ്ടങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് അലേർട്ടുകൾ നിർണ്ണയിക്കുന്നത്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് മഞ്ഞ അലേർട്ട് സാധാരണയായിട്ട് സൂചിപ്പിക്കാറുള്ളത് കേട്ടോ. കാലാവസ്ഥ കാര്യമായ തടസ്സങ്ങൾക്ക് കാരണമായേക്കാമെന്നും തയ്യാറെടുപ്പ് ആവശ്യമാണെന്നും ഓറഞ്ച് അലേർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായുള്ള സിറ്റുവേഷനിലുള്ള സാധ്യതയും നമ്മൾ റെഡ് അലേർട്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ മഴ, ഉഷ്ണ തരംഗങ്ങൾ അല്ലെങ്കിൽ ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റുകൾ പോലുള്ള കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ അനുസരിച്ച് ഈ പരിധി വ്യത്യാസപ്പെടുന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ പ്രതീക്ഷിക്കുന്ന മഴയുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് കനത്ത മഴ മുന്നറിയിപ്പുകൾ നൽകാറുള്ളത്. ഏകദേശം 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ പ്രതീക്ഷിക്കുന്ന സമയത്ത് യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. അത്ര മഴ ചില പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിനും തടസ്സത്തിനും കാരണമായേക്കാവുന്ന ഒന്നാണ്. അതുപോലെ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കും. ഇത് വെള്ളപ്പൊക്കത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഇനി 204.5 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്ന സമയത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും. ഇത് കടുത്ത വെള്ളപ്പൊക്കം, മണ്ണിടിച്ചില്, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശം എന്നിവയുൾപ്പെടെ കാര്യമായിട്ടുള്ള നാശത്തിന് കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല ചൂടിന്റെ കാഠിന്യത്തെയും ഡ്യൂറേഷനെയും ഡിപ്പെൻഡ് ചെയ്ത് നിറത്തിന്റെ സ്കീമും വ്യത്യാസപ്പെടുന്നുണ്ട്. സമതലങ്ങളിലെ താപനില ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമ്പോഴോ സാധാരണയേക്കാൾ ഗണ്യമായിട്ട് കൂടുതലാകുമ്പോഴോ യെല്ലോ അലേർട്ട് നൽകാം. ഇനി ഓറഞ്ച് അലേർട്ട് സൂചിപ്പിക്കുന്നത് 43 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുകയോ നിരവധി ദിവസം നീണ്ടു നിൽക്കാനായിട്ട് സാധ്യതയുള്ള ഉഷ്ണതരംഗം പോലുള്ള കൂടുതൽ കഠിനമായിട്ടുള്ള കാലാവസ്ഥ സാഹചര്യങ്ങളെയാണ്. അതിശക്തമായിട്ടുള്ള ചൂടിന്റെ അവസ്ഥയാണ് റെഡ് അലേർട്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. താപനില 45 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാകുമ്പോഴോ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന കടുത്ത ഉഷ്ണതരംഗം ഉണ്ടാകുമ്പോൾ ആണ് ഇത് പറയാറുള്ളത്. അത്തരം സിറ്റുവേഷൻസിലെ ഹീറ്റ് സ്ട്രോക്കിനും മറ്റ് താപ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും സാധ്യത ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താപനില മാത്രമല്ല നിർണ്ണയിക്കുന്ന ഘടകം, താപനിലയുടെ ഡ്യൂറേഷൻ സാധാരണ താപനിലയിൽ നിന്നുള്ള അതിന്റെ വ്യതിയാനവും പ്രധാനമാണ്. ഇത് മാത്രമല്ല കാറ്റിന്റെ വേഗത, സമയം, തീരപ്രദേശങ്ങളിലെ ആഘാതം എന്നിവ നിർണായകമാകുന്നത് കൊണ്ട് തന്നെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾക്കായിട്ട് വ്യത്യസ്ത സ്കെയിലുകളെ യൂസ് ചെയ്യുന്നുണ്ട്. ശക്തമായ കാറ്റ് പ്രതീക്ഷിക്കുന്ന സമയത്ത് ചുഴലിക്കാറ്റ് കരയിലേക്ക് പതിക്കുന്നതിന് വളരെ മുൻപ് തന്നെ മഞ്ഞ അലേർട്ട് നൽകും. കാറ്റിന്റെ വേഗത

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓടനാവട്ടം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയം.

0: റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ നേടിയ ഗായിക, മികച്ച ആലാപന ശൈലിയിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമകളിൽ തന്റേതായ ഇടം നേടി. 2023 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കി. നമ്മുടെ ഇഷ്ട ഗായികയായി മാറിയ ദ ബ്യൂട്ടിഫുൾ സിംഗർ മൃദുല വാര്യരത്തുന്നു ആസ്വയായ കേൾക്കാം. ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാത്രി 7 മണി മുതൽ RJ ഏലക്കുട്ടിയോടൊപ്പം.
1: എല്ലാവർക്കും നമസ്കാരം, മൃദുല വാര്യരാണ്. ആശ്രയ FM 90 കേൾക്കുന്ന എല്ലാ ലിസ്ണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ പാമ്പിനെ കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു പാമ്പ് ഒരാളെ തിരിച്ചറിയുന്നുണ്ടാകുമോ എന്നുള്ളത്. ഒരിക്കലും കണ്ട മനുഷ്യനെ അടുത്ത തവണ കണ്ടാൽ അതിന് ഓർമ്മ വരുമോ എന്നുള്ളത്. മനുഷ്യരെ പോലെ മുഖം നോക്കി ആളുകളെ തിരിച്ചറിയാനായിട്ട് പാമ്പുകൾക്ക് കഴിയുമോ? ഇങ്ങനെ പല തരത്തിലുള്ള സംശയങ്ങളും പല ആൾക്കാരുടെ മനസ്സിലൂടെയും കടന്നു പോകുന്ന ഒന്നാണ്. സത്യത്തിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറയാട്ടോ. പാമ്പുകൾക്ക് മനുഷ്യരുടേത് പോലെയുള്ള മുഖം തിരിച്ചറിയാനായിട്ടുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ നിലവിലില്ല. എന്നാൽ അതിനർത്ഥം പാമ്പുകൾക്ക് മനുഷ്യരെ തിരിച്ചറിയാനായിട്ട് ഓർത്തു വെക്കാനോ കഴിയില്ല എന്നല്ലാട്ടോ. പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഗന്ധത്തിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യമുണ്ട്. മനുഷ്യരെ പോലെ തന്നെ മൂക്കിലൂടെ മാത്രം ഗന്ധം തിരിച്ചറിയുന്നതല്ല പാമ്പുകളുടെ രീതി. അവയുടെ നാവ് പുറത്തേക്ക് നീട്ടി വായുവിലെയും ചുറ്റുപാടിലെയും രാസ കണങ്ങൾ ശേഖരിക്കും. പിന്നീട് നാവിന്റെ അറ്റത്തുള്ള കണങ്ങളെ വായുടെ മേൽഭാഗത്തുള്ള ജേക്കബ്സൺ അഥവാ വോമറോ നേസൽ അവയവത്തിലേക്ക് എത്തിച്ചാണ് ഗന്ധങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അവ മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ടാണ് പാമ്പ് ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തേക്ക് നീട്ടുന്നത് കേട്ടോ. ചുറ്റുപാടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് അത്. അതുപോലെ പാമ്പുകൾക്ക് ചുറ്റുപാടുകൾ പഠിക്കാനായിട്ടും അനുഭവങ്ങളിൽ നിന്ന് പെരുമാറാനായിട്ടും കഴിയുമെന്നാണ് ഗവേഷണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഭക്ഷണം ലഭിക്കുന്ന സ്ഥലം, അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ, ചില പ്രത്യേക ഗന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവയ്ക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. പക്ഷെ ഒരു പാമ്പ് ഒരാളെ വീണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ തവണ കണ്ട അതേ മനുഷ്യനാണ് എന്ന് മനുഷ്യരെ പോലെ വ്യക്തിയുടെ മുഖം തിരിച്ചറിഞ്ഞോർക്കുന്നു എന്ന് പറയാനായിട്ട് ആർക്കും കഴിയില്ല. പകരം ആ വ്യക്തിയുടെ പ്രത്യേക ഗന്ധം, ചലനം, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം എന്നിവ പാമ്പിനെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞേക്കാവുന്ന ഒന്നാണ്. ഇനി പാമ്പുകളുടെ കാഴ്ച ശക്തിക്ക് പല തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ചില പാമ്പുകൾക്ക് കാഴ്ചയിലൂടെ ചലിക്കുന്ന വസ്തുക്കളെ തിരിച്ചറിയാനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യരുടെ മുഖത്തെ കണ്ണ്, മൂക്ക്, ചുണ്ട് തുടങ്ങിയ സൂക്ഷ്മമായിട്ടുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തിയും വേർതിരിക്കുന്ന തരത്തിൽ മുഖം തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് പാമ്പുകൾക്കുണ്ടെന്ന് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അതായത് പാമ്പ് നിങ്ങളെ നോക്കുന്നു എന്നതുകൊണ്ട് അത് നിങ്ങളുടെ മുഖം ഓർമ്മയിൽ സൂക്ഷിക്കുകയാണെന്ന് അർത്ഥമില്ല. നാഷണൽ ജിയോഗ്രഫിക് പുറത്തുവിട്ട ചില സ്റ്റഡീസ് പ്രകാരം പാമ്പുകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്വന്തം ഗന്ധം പോലും വേർതിരിച്ചറിയാനായിട്ട് കഴിയുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരേ ഇനത്തിൽപ്പെട്ട പാമ്പുകളെ പുറപ്പെടുവിക്കുന്ന രാസവസ്തുക്കളുടെ ഗന്ധം നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നാഡീ വ്യവസ്ഥയാണ്. തലച്ചോറിലെ നിയോ കോർട്ടെക്സ് എന്ന ഭാഗം പാമ്പുകൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവയ്ക്ക് വികാരങ്ങൾ കുറവാണെന്ന് ഗവേഷകർ പറയുന്നത്. അവയുടെ ജീവിത രീതിക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിലാണ് തലച്ചോറ് പ്രവർത്തിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ തലച്ചോറ് ചെറുതായതുകൊണ്ട് തന്നെ പാമ്പിന് ഓർമ്മയില്ല എന്ന ധാരണ ശരിയല്ല. ചില പാമ്പുകൾക്ക്, പ്രത്യേകിച്ച് പിറ്റ് വൈപ്പറുകൾക്ക്, തലയുടെ ഭാഗത്തുള്ള പ്രത്യേക ചൂട് തിരിച്ചറിയുന്ന അവയവങ്ങൾ ഉപയോഗിച്ച് ഇരകളിൽ നിന്നും താപം തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. മനുഷ്യർ പ്രധാനമായിട്ടും കാഴ്ചയിലൂടെ ലോകത്തെ മനസ്സിലാക്കുന്ന സമയത്ത് ഈ പാമ്പുകളെ ഗന്ധം, ചൂട്, ചലനം, കാഴ്ച, സ്പർശം തുടങ്ങിയ പല സൂചനകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ പാമ്പുകൾ മനുഷ്യരുടെ മുഖങ്ങൾ തിരിച്ചറിയുമോ, അല്ലെങ്കിൽ ഒരാളെ വീണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരുമോ തുടങ്ങിയിട്ടുള്ള പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ആ സംശയങ്ങളൊക്കെ ഏകദേശം മാറി എന്ന് വിശ്വസിക്കുകയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടുകാർക്കൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

എയുടെ കടന്നുവരവ് പ്രത്യക്ഷമാകാത്ത ഒരു മേഖലയും ഇന്നില്ല എന്ന് തന്നെ പറയാലേ. ടെക്നോളജി, വിദ്യാഭ്യാസം, മെഡിക്കൽ രംഗം എന്നിങ്ങനെ പല മേഖലകളിലും എഐ കടന്നു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നു കയറ്റം ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മത നേതാക്കന്മാര് തത്സമയം സംരക്ഷണം ചെയ്യുന്ന പ്രഭാഷണങ്ങള് വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ടും മറ്റും എഐ യൂസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിലെ ഹൂസ്റ്റണിലെ ഒരു ദേവാലയം സ്പീക്കറുകളിലൂടെ പതിവ് പോലെ എല്ലാവരും ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശ്വാസികൾക്ക് സുപരിചിതനായ മത നേതാവ് റബി ജോഷ് വിക്ലറിന്റേതായിരുന്നു ആ ഒരു വോയിസ്. എന്നാൽ അത് എയുടെ ശബ്ദമാണെന്ന സത്യം ജനങ്ങൾ അറിയുന്നത് പിന്നീട് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്ന സമയത്താണ് കേട്ടോ. മത നേതാവായിട്ടുള്ള റബി ജോഷ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വൈദ്യശാസ്ത്ര ഗവേഷണം നടത്തുന്ന മത നേതാക്കളിൽ ഒരാളാണ്. ഒരു ഡേറ്റാ സയന്റിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി അദ്ദേഹം റബി റോബോട്ട് എന്ന് വിളിക്കുന്ന ഒരു എഐ ചാറ്റ്ബോട്ടിനെ നിർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ പഴയ പ്രഭാഷണങ്ങള് അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദത്തിലെ എഐ പതിപ്പിൽ നൽകുകയും ചെയ്തു. റബി റോബോട്ടിനോട് അദ്ദേഹം ഉറക്കിയ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അത് ഉടനടി ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് പുതിയ സാങ്കേതിക വിദ്യകൾ ആരാധനാ രീതികളെ മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മതപരമായിട്ടുള്ള ഇടങ്ങളിലെ എഐയുടെ ചില വക്താക്കൾ അതിന്റെ സാധ്യതകളും പ്രയോജനപ്പെടുത്തുകയാണ് കേട്ടോ. മത നേതാക്കൾ തങ്ങളുടെ പ്രഭാഷണങ്ങൾ തത്സമയം വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ടും അന്താരാഷ്ട്ര പ്രേക്ഷകരിലേക്ക് അവ എത്തിക്കാനായിട്ടും എഐ യൂസ് ചെയ്യുന്നുണ്ട്. ഗവേഷണം അല്ലെങ്കിൽ വിപണനം പോലുള്ള ജോലികൾക്കായിട്ട് എഐ ഉപയോഗിക്കുന്നത് സ്വീകാര്യമാണെന്ന് മിക്കവരും സമ്മതിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പ്രസംഗവും എഴുത്തും പോലെയുള്ള സാങ്കേതിക വിദ്യയുടെ മറ്റുപയോഗങ്ങൾ ചിലർ കുറച്ചുകൂടി ദൂരെയുള്ള ഒരു പടിയായിട്ടാണ് ഇപ്പോഴും കാണാറുള്ളത്. ഇന്നത്തെ സങ്കീർണവും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാലത്ത് ആത്മീയ സന്ദേശങ്ങൾ രൂപപ്പെടുത്താനായിട്ടും വിതരണം ചെയ്യാനായിട്ടും എഐ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മത നേതാക്കൾ മാത്രമല്ല മത അധ്യാപകരും അവരുടെ വിവിധ തലത്തിലുള്ള ആവശ്യങ്ങളെ നിറവേറ്റുന്നതിനും ആശയവിനിമയ മികവുകൾ നികത്തുന്നതിനും എഐ സാങ്കേതിക വിദ്യ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏത് മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോ ആത്മീയ രംഗത്തും എഐ കടന്നു വന്നിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയാനായിട്ട് സാധിച്ചത് കേട്ടോ. ഇനി എന്തൊക്കെ മേഖലകളിലേക്ക് എഐ കടന്നു ചെല്ലും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ കണ്ടറിയാം. ടേക്ക് എ ബ്രേക്ക് ആൻഡ് ആശ്രയ എഫ്എം 90 വിത്ത് മീ ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: ഒപ്പം
1: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് എം ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
2: പാട്ടിൽ ഈ പാട്ടിൽ
1: കേൾക്കാം ഓഗസ്റ്റ് 17 വൈകിട്ട് 7 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
3: ഹലോ, ഞാൻ MJ ചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയെന്ന ഓണാശംസകൾ.
1: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ടേക്ക് എ ബ്രേക്ക്.
1: മധ്യപ്രദേശിലെ പന്ന എന്ന ജില്ലയിലെ ആളുകളോട് ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തം ജോലിക്കൊപ്പം മറ്റൊരു ജോലിയുടെ കാര്യം കൂടി പറയും. പക്ഷെ കേൾക്കുന്നവർ കുറച്ച് ഞെട്ടു കേട്ടോ. ആ ഒരു മറ്റൊരു ജോലി എന്താണെന്നല്ലേ, രക്തം തിരയിലാണ് പന്നയിലെ ആളുകളുടെ എല്ലാം മറ്റൊരു ജോലി എന്ന് പറയുന്നത്. പന്നയുടെ മണ്ണിൽ വിളകൾക്കൊപ്പം വിളയുന്നത് രക്തങ്ങൾ കൂടിയാണ് കേട്ടോ. പന്ന എന്ന സ്ഥലം രാജ്യത്തെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ്. അതീവ ദാരിദ്ര്യത്തിനൊപ്പം തന്നെ കുടിവെള്ള ലഭ്യതയും തൊഴിലില്ലായ്മയും എല്ലാം ഇവിടുത്തെ ജനങ്ങളെ ണ്ട്. ഇതിനെല്ലാം ഇടയിലും ഈ ഗ്രാമത്തിൽ ഇവരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്. എന്താണ്? മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന രക്തങ്ങള്. അത് തന്നെ. ഭാഗ്യം മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്നുവെന്ന് പ്രതീക്ഷിച്ച നേരം പുലർന്ന ഉടൻ തന്നെ രക്തവേട്ടയ്ക്ക് ഇറങ്ങുന്നവര് നിരവധിയാണ് കേട്ടോ. ഗ്രാമത്തിലെ ജനങ്ങള് പ്രായഭേദമന്യേ ഈ രക്തവേട്ടയ്ക്ക് ഇറങ്ങുന്നത് എന്നതാണ് പ്രത്യേകത. കാലത്ത് തന്നെ രക്തങ്ങൾ കണ്ടെത്താൻ ഇറങ്ങുക എന്നത് എനിക്കിപ്പോൾ ഒരു ലഹരിയാണെന്നാണ് 67-കാരനായിട്ടുള്ള പ്രകാശ് വർമ്മ പറയുന്നത്. നേരത്തെ ചെറിയ ശമ്പളം മാത്രം ലഭിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഇതിനു പുറമെയാണ് അയാൾ രക്തങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഭാഗ്യം ഇടയ്ക്ക് മാടി വിളിക്കും എന്നായിരുന്നു അന്നും ഇന്നും അയാളുടെ പ്രതീക്ഷ. 1974 മുതൽ ഇത്തരത്തിൽ രക്തങ്ങൾ കുഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന് ഒരിക്കലും ഒരു 6 ക്യാരറ്റ് രക്തം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശർമ്മ ഭാഗ്യം അന്വേഷിക്കാനായിട്ട് എല്ലാ ദിവസവും ഈ ഒരു സ്ഥലത്തിലേക്ക് വരും. എന്തായാലും ഗ്രാമത്തിലെ ഏതാണ്ട് എല്ലാം ജനങ്ങളുടെയും കഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പന്ന എന്ന സ്ഥലത്തെ ഏതാണ്ട് എല്ലാം ഖനികളും സർക്കാർ അധീനതയിലാണ്. വളരെ കുറച്ച് മൈനുകൾ മാത്രമേ സ്വകാര്യ വ്യക്തിക്ക് അനുവദിച്ചിട്ടുള്ളൂ. രാജ്യത്തെ ഒരേ ഒരു മെക്കനൈസ്ഡ് ഖനി സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു പന്ന എന്ന സ്ഥലത്താണ്. നീണ്ട തെരച്ചിലിനും മറ്റും ശേഷം ഒരു രക്തം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം പണ്ട് കാലം മുതൽ തന്നെ നിരവധി പേർക്ക് ഇത്തരത്തിൽ രക്തങ്ങൾ ലഭിച്ചു വരുന്നുണ്ട്. അന്ന് അവയുടെ വില കുറവായിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെറിയ ക്യാരറ്റ് രക്തത്തിന് പോലും മികച്ച വില ലഭിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് കേട്ടോ. വല്ലപ്പോഴുമേ ഒരു രക്തം ലഭിക്കുന്നുവെങ്കിലും അവ സർക്കാർ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ റോയൽറ്റിയും ടാക്സും കിഴിച്ച് ഒരു നല്ല തുക കയ്യിൽ കിട്ടും. ഒരു രക്തം മൂലം ജീവിതം മാറിയവരും പന്നയിൽ നിരവധിയാണ് കേട്ടോ. കഴുത്തറ്റം കടത്തിൽ മുങ്ങിയിട്ടുള്ള നിരവധി പേര് ഇത്തരത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് കഥ. രക്തം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പണം കൊണ്ട് ഖനികൾ വാങ്ങിയവരും നിരവധിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പന്നയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രക്തങ്ങളിൽ പലതും സർക്കാർ ഓഫീസിൽ എത്തുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഗ്രാമത്തിലുള്ളവർ കുഴിച്ചെടുക്കുന്ന രക്തം കരിഞ്ചന്തയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സർക്കാർ നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം ലഭിക്കുമെന്നതുകൊണ്ട് തന്നെ പലരും ഈ ഒരു മാർഗമാണ് പരീക്ഷിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പന്ന എന്ന സ്ഥലം കടുവാ സംഗീതം സിറ്റുവേറ്റ് ചെയ്യുന്ന മേഖലയായതുകൊണ്ട് തന്നെ രക്തങ്ങൾ കുഴിച്ചെടുക്കാനായിട്ടുള്ള നിയന്ത്രണങ്ങളും ജനങ്ങളെ വലിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാഗ്യം തെരയുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ഇവിടെങ്ങുമല്ല മധ്യപ്രദേശിലെ പന്ന എന്നൊരു സ്ഥലത്താണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങി കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ട വാഹനം സ്വന്തമാക്കൂ.

0: ഒപ്പം
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: മഹാരാഷ്ട്രയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഗുജറാത്തിൽ ട്രെയിൻ വെയിറ്റ് ചെയ്താലോ? കേൾക്കുമ്പോ കുറച്ച് അതിശയം തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്നേ. അതിർത്തിയിൽ സിറ്റ് വെയിറ്റ് ചെയ്യുന്നതും രണ്ട് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതുമായിട്ടുള്ള അപൂർവം ചില സ്റ്റേഷനുകളിൽ ഒന്നാണ് നവപൂർ റെയിൽവേ സ്റ്റേഷൻ. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സിറ്റ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷന്റെ ഒരു വശം മഹാരാഷ്ട്രയിലെ നന്ദുബാർ ജില്ലയിലാണ് സിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. ഏറെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുന്നത് ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സ്റ്റേഷൻ ഏകദേശം 800 മീറ്റർ നീളമുണ്ട്. 500 മീറ്റർ ഗുജറാത്തിലും ബാക്കിയുള്ളത് അങ്ങ് മഹാരാഷ്ട്രയിലുമാണ്. അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഹിന്ദി, ഇംഗ്ലീഷ്, ഗുജറാത്തി, മറാത്തി എന്നീ 4 ലാംഗ്വേജസിലാണ് നടത്താറുള്ളത്. ആൻഡ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടർ മഹാരാഷ്ട്രയിലാണ്. സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്, വെയിറ്റിംഗ് റൂം, പവർ പാനൽ റൂം, വാട്ടർ ടാങ്ക്, പാലം, 15 റെയിൽവേ ക്വാർട്ടേഴ്സ് എന്നിവ ഗുജറാത്തിലുമാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സ്റ്റേഷനിലെ ഒരു മരബെഞ്ചിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ചിത്രവും ഗുജറാത്തിന്റെ ഭൂപടവും ഉണ്ട്. മുകളിലുള്ള ചുമരിലെ കുതിരപ്പുറത്ത് വാള് പിടിച്ചിരിക്കുന്ന ശിവാജിയുടെ ചിത്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല മഹാരാഷ്ട്രയുടെ ഭൂപടവും കാണാനായിട്ട് സാധിക്കും കേട്ടോ. തവിട്ട് നിറത്തിലുള്ള ബെഞ്ചിനെ രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്ന ഒരു വെളുത്ത സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ബെഞ്ചിന് താഴെ തറയിൽ മഞ്ഞ കളറിലെ ഒരു വരയുണ്ട്. ഇത് ഈ സ്റ്റേഷനെ രണ്ടായിട്ട് വിഭജിക്കുന്നതാണ്. രണ്ട് ഭാഗങ്ങളായിട്ട് ഹിന്ദിയിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേഷൻ ഓഫീസിലെയും ക്വാർട്ടേഴ്സിലെയും ഒക്കെ വൈദ്യുതി ബില്ല് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നാണ് സ്റ്റേഷൻ ഓഫീസേഴ്സ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് മഹാരാഷ്ട്രയിൽ വൈദ്യുതി തടസ്സം കൂടുതലും ഗുജറാത്തിലെ കുറവുമാണ്. കുറഞ്ഞ ബില്ലുകൾ അടയ്ക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഗുജറാത്ത് റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥന്റെ കുടുംബം തന്നെ പറയുന്നത്. ഒരു ദിവസം 10 ട്രെയിനുകളാണ് ഇവിടെ നിർത്തുന്നത് കേട്ടോ. രണ്ട് സംസ്ഥാനങ്ങൾ പങ്കിടുന്നത് കൊണ്ട് തന്നെ ഇത് അപൂർവമാണെന്ന് വിശേഷിപ്പിച്ച് 2022 ഇന്ത്യൻ റെയിൽവേ പങ്കുവച്ചിട്ടുള്ള ഒരു ട്വീറ്റ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് നിരവധി പേരാണ് ഈ ഒരു സ്റ്റേഷൻ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും മഹാരാഷ്ട്രയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഗുജറാത്തിൽ നിന്ന് ട്രെയിൻ കയറാം. നവപൂർ സ്റ്റേഷൻ വെറൈറ്റി ആണ് കേട്ടോ. ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേഷനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടിറങ്ങിയത്. എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല കലക്കൻ സൂപ്പർ സൂപ്പർ വിശേഷങ്ങളുമായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, അവനെ പോലെ അല്ലെങ്കിൽ അവളെ പോലെ എനിക്കാകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ശരിക്കും ഒരാളെ പോലെ മറ്റൊരാൾ ആക്കേണ്ടതുണ്ടോ? ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, അതിൽ ആരുടെയും വിരലടയാളം ഒന്നല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവവും. നമ്മൾ ആരും ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളല്ല. ഒരാൾക്ക് നന്നായി പാടാൻ കഴിയുമെങ്കിൽ മറ്റൊരാൾക്ക് നന്നായി കേൾക്കാൻ കഴിയായിരിക്കും. ഈ വ്യത്യാസമാണ് ഈ ലോകത്തെ ഇത്രയും മനോഹരമാക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുക. നമ്മൾ നമ്മളായിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സ്നേഹം എല്ലാവരും ഒരുപോലെയല്ല പ്രകടിപ്പിക്കുന്നത്. പ്രണയത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. ചെറുക്ക് എപ്പോഴും അത് തുറന്ന് പറയുന്നതാകും ഇഷ്ടം. എന്നാൽ മറ്റു ചിലർക്ക് അതൊന്നും പറയാൻ അറിയില്ലായിരിക്കും. പകരം നമ്മൾ കഴിക്കാൻ മറന്നു, അല്ലെങ്കിൽ സുരക്ഷിതമായി വീട്ടിലെത്തിയോ എന്നൊക്കെ ചോദിക്കുന്നതിലാവും അവരുടെ സ്നേഹം മുഴുവനും. ചില മനുഷ്യരുടെ സ്നേഹം ഒരുപാട് ശബ്ദമുള്ളതാകാം, ചിലരുടേത് തീർത്തും നിശബ്ദവും. സ്നേഹിക്കാൻ അറിയില്ല എന്നല്ല അതിനർത്ഥം, അവരുടെ രീതികൾ വേറെയാണ് എന്നാണ്. ആ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പല ബന്ധങ്ങളും കുറച്ചുകൂടി മനോഹരമാവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സന്തോഷം വന്നാൽ എല്ലാവരും ചിരിക്കും, പക്ഷേ സങ്കടം വന്നാൽ എല്ലാവരും ഒരുപോലെയല്ല പ്രതികരിക്കുന്നത്. ചിലർക്ക് സങ്കടം വന്നാൽ അപ്പോൾ തന്നെ പൊട്ടിക്കരയാൻ കഴിയും. കരഞ്ഞു തീർക്കുമ്പോൾ അവർക്ക് ഒരാശ്വാസം കിട്ടും. എന്നാൽ സങ്കടം തൊണ്ടയിൽ വന്നു നിന്നാലും ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വരാത്ത മനുഷ്യരുണ്ട്. അവർ ഉള്ളിലിട്ട് നേർക്കായിരിക്കും. പുറമെ ചിരിച്ച് നടക്കുമ്പോഴും ഉള്ളിൽ വലിയൊരു കടൽ ഇരുമുന്നുണ്ടാകും അവർക്ക്. അതുകൊണ്ട് പുറമെ കാണുന്ന ചിരി കണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ വിധിക്കരുത്. ഓരോരുത്തരും വേദനകളെ നേരിടുന്നത് അവരുടേതായ രീതിയിലാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യും. കൂടെ പഠിച്ചവൻ 22 വയസ്സിൽ ജോലി വാങ്ങി, അല്ലെങ്കിൽ സ്വന്തമായി വീട് വെച്ചു എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ലൈഫിൽ ഒരേ ടൈം ടേബിളല്ല ഉള്ളത്. ഒരാൾക്ക് നേരത്തെ കിട്ടിയെന്ന് കരുതി നമുക്ക് കിട്ടില്ല എന്നല്ല. ചില പൂക്കൾ അതിരാവിലെ വിരിയും, ചിലത് വിരിയാൻ സമയമെടുക്കും. നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങളും പൂക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ സൗഹൃദങ്ങളിൽ ചില വ്യത്യസ്തതകൾ എത്രത്തോളം രസകരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൂട്ടത്തിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടാവും, ഒപ്പം അധികം സംസാരിക്കാതെ അതൊക്കെ കേട്ടിരിക്കുന്ന മറ്റൊരാളും ഉണ്ടാവും. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളും അവരെ സമാധാനിപ്പിക്കുന്ന വേറൊരാളും. ആക്ച്വലി ഒരേ സ്വഭാവമുള്ളവർ തമ്മിലാണോ അതോ തീർത്തും വ്യത്യസ്തരായവർ തമ്മിലാണോ കൂടുതൽ അടുപ്പമുണ്ടാവുക? ഒരു പസൽ ഗെയിം പോലെയാണത്. വ്യത്യസ്തമായ കഷ്ണങ്ങൾ ചേർത്ത് വെക്കുമ്പോഴാണ് ആ ചിത്രം പൂർണ്ണമാകുന്നത്. നമ്മുടെ കുറവുകളെ പൂർണ്ണമാക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളുടെ ഈ ഡിഫറൻസ് തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഒരു ബന്ധത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയോ? മറ്റൊരാളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. നീ ഇങ്ങനെയാകണം, അങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ് നമ്മളവരെ ഒരു ചട്ടക്കൂടിലേക്ക് മാറ്റാൻ നോക്കും. പക്ഷേ ഒരു വ്യക്തിയെ പൂർണ്ണമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വ്യത്യാസങ്ങളോടു കൂടി അവരെ അംഗീകരിക്കുക എന്നതാണ്. അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. നല്ല റോസാപ്പൂവിന് അതിൻ്റേതായ ഭംഗിയുണ്ട്, മുല്ലപ്പൂവിന് അതിൻ്റേതായ ഭംഗിയും. റോസാപ്പൂവിനെ മുല്ലപ്പൂവാക്കാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥമില്ലല്ലോ, അല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മളൊക്കെ എത്ര വ്യത്യസ്തരാണല്ലേ. ഈ ലോകം എത്രയും കളർഫുൾ ആകാൻ കാരണം ഈ വ്യത്യാസങ്ങളാണ്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ലോകം എത്ര ബോറിംഗ് ആയിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുകയും അതുകൊണ്ട് നിങ്ങളുടെ ആ വ്യത്യസ്തതയെ നിങ്ങൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നത് നിങ്ങളുടെ കുറവല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.